ഒരു കർഷകൻ തൻ്റെ തോട്ടത്തിൽ ഫെയിൻ ചെടിയുടെയും ചൈനീസ് മുളയുടെയും വിത്തുകൾ ഒരേ ദിവസം പാകി. ഒന്നാം വർഷം ഫെയിൻ ചെടി മനോഹരമായി വളർന്നു പന്തലിച്ചപ്പോൾ മുളയുടെ വിത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. രണ്ടും മൂന്നും നാലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മുളയുടെ വിത്ത് ഒരു ഇഞ്ചി പോലും മുളച്ചില്ലെങ്കിലും കർഷകൻ അതിൽ വെള്ളമൊഴിക്കുന്നതും പരിപാലിക്കുന്നതും നിർത്തിയില്ല. ഒടുവിൽ അഞ്ചാം വർഷം മണ്ണിൽ നിന്നും ഒരു ചെറിയ മുള പൊട്ടിപ്പുറപ്പെടുകയും വെറും ആറാഴ്ച കൊണ്ട് അത് 100 അടിയിലധികം ഉയരത്തിലേക്ക് വളരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷം ആ മുള മണ്ണിൽ ആഴ്ന്നിറങ്ങി തന്റെ വേരുകളെ ശക്തമാക്കുകയായിരുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് വിജയങ്ങൾ കാണുന്നില്ലെങ്കിൽ നിരാശപ്പെടരുത്. മുന്നോട്ടുള്ള വലിയ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ കരുത്തുള്ള അടിത്തറ പകരുന്ന സമയമാണിത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പ്രയത്നം തുടരുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 18 കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 4, തിങ്കളാഴ്ച.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.

0: போஜோ.
1: ஹாய், ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ரேயா எஃப்எம் 19. நாடினொப்பம் நாட்டார்க்கொப்பம் மார்னிங் மோஜோயுமாயிட்ட് தான் எத்திச்சேர்ந்திருக்கிறது. வேலாருமல்ல ஆர் ஜே அனுஷയാണ് കേട്ടോ. அப்ப എന്തായാലും പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പുതിയൊരു ഡേ ദാ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ച കൂടിയാണ്, മെയ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ 18-ാമത്തെ ദിവസത്തിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വന്ന് രാവിലെ ഡേറ്റ് പറയുമ്പോഴത്തേക്കും ആണ് ഇത്ര വേഗമാണ് ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് പലർക്കും കിട്ടുന്നതല്ലേ. എന്തായാലും മെയ് മാസം സ്റ്റാർട്ട് ചെയ്തത് മാത്രം ഓർമ്മ വേണ്ട, ഓടി ഓടി 18-ൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കും അടുത്തൊരു വീക്കും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കടക്കുകയായി എന്നുള്ളൊരു തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞാൽ ലഭിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി തിങ്കളാഴ്ച ദിവസത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മളത് ഐശ്വര്യമായിട്ട് നമ്മുടെ മോർണിംഗ് മോജോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് 10 മണിവരെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് ഹോജോ.
1: ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ ആണായാലും പെണ്ണായാലും നേരിടുന്ന ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് വയറിലെ കൊഴുപ്പെന്ന് പറയുന്നതല്ലേ. അത്യാവശ്യം മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പോലും അവരുടെ വയറ് നോക്കുകയാണെങ്കിൽ കുറച്ചങ്ങ് ചാടിയിരിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ മാറി വരുന്ന ആ ഒരു ഭക്ഷണക്രമങ്ങൾ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വയറിന് മാത്രം ചെറുതായിട്ടൊരു തൂക്കമൊക്കെ നമുക്ക് തോന്നിക്കുമല്ലേ പുറമേ ഇത് നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യത്തേതിൽ ഇതിൽ ബെസ്റ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, ഓട്സ് ആണ് കേട്ടോ. ഓട്സ് കഴിക്കുന്നത് വളരെ ബെറ്റർ ആണ്. വിശപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഭാരമൊക്കെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫുഡ് ഐറ്റം തന്നെയാണ് നമ്മുടെ ഓട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെയിം ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റികൾ ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് കേട്ടോ. വയറിലെ കൊടുപ്പൊക്കെ അങ്ങ് അലിയിച്ച് കളയാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഗ്രീൻ ടീ കുടിക്കുക എന്നുള്ളത്. മെറ്റബോളിസം വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിച്ചിരിക്കേണ്ട ഒന്നാണ് മുട്ട. ആക്ച്വലി പ്രോട്ടീൻ കൂടുതലായതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞതുപോലെ തോന്നിക്കും എന്നുള്ളതാണ് നമ്മുടെ മുട്ടയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ മുട്ട കഴിക്കുന്നത് നമ്മുടെ വയറിലെ കൊഴുപ്പൊക്കെ അലിയിച്ച് കളയാനായിട്ട് ബെസ്റ്റാണ്. ആൻഡ് അടുത്ത ഒരു ഓപ്ഷൻ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ വെള്ളരിക്കയാണ് കേട്ടോ. കുറഞ്ഞ കലോറിയാണ്, കൂടുതൽ വെള്ളവുമുണ്ട്. അപ്പോൾ വെള്ളരിക്ക കഴിക്കുന്നത് നമ്മുടെ ആ ഒരു വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി ഫൈനലി ലാസ്റ്റായിട്ട് പറയുന്നത് നട്ട്സ് ആണ് കേട്ടോ. നട്ട്സൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ല കൊഴുപ്പ് നൽകാനായിട്ട് ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വയറിലെ കൊഴുപ്പ്, അതായത് വയറിന് അത്യാവശ്യം കനമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വയർ കൂടി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞത് 15 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAE ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 wicket വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ്, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, V അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്,

0: ജേക്കബ് സി പി ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മണി മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
0: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ VIP എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 മണിക്ക് ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് 5 സോൻജ രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31st അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് CEOമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തു പറഞ്ഞു.
2: ആതങ്കവാദ് പൂരി മാനവതയ്ക്ക് ലിയെ ഗംഭീർ ചുനൌതി ഹൈ. പിച്ചലേ വർഷ് പഹൽഗാം മേ ഹുയേ ആതങ്കി ഹംലേക്ക് ബാദ് ഹമേ സ്വീഡൻ സേ മിലേ സമർഥൻ കെ ലിയെ മേ പ്രധാനമന്ത്രി ക്രിസ്റ്റർസൻ കാ ആഭാർ വ്യക്ത കർത്താ ഹും. ഹം ആതങ്കവാദ്
0: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: UAEയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAEയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ, യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഫോജോ.
2: നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ വിനയായിട്ട് മാറുമെന്ന് കേട്ടിട്ടില്ലേ? അത്തരത്തിലൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള പല കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ തലച്ചോറിനെ ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനെ ബാധിക്കുന്ന, ദോഷകരമായിട്ട് ബാധിക്കുന്ന 6 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടെ. ആദ്യത്തേതെന്ന് പറയുന്നത് ഉറക്കം കുറയുക എന്നുള്ളതാണ്. ആക്ച്വലി ഇപ്പോൾ ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രോബ്ലം തന്നെയായിരിക്കും. അത് പ്രോബ്ലമായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം ചില ആളുകൾ മനഃപൂർവ്വം ഉറങ്ങാതെയൊക്കെ ഇരിക്കാറുണ്ട്, ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഉപയോഗം കാരണം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ. പലപ്പോഴും നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യമൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പോൾ ഉറക്കം കുറയുന്നത് ആക്ച്വലി നമ്മുടെ ഓർമ്മശക്തിയെയും ഏകാഗ്രതയെയും ദുർബലമാക്കും എന്നാണ് പറയുന്നത്. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഉറങ്ങാനായിട്ട് പലർക്കും അങ്ങനെ സാധിക്കാറില്ല. പക്ഷേ അത് മാക്സിമം മാറ്റിയെടുത്തില്ല എങ്കിൽ നമ്മുടെ തലച്ചോറിന് പണികിട്ടുന്നതായിരിക്കും. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അമിതമായിട്ട് പഞ്ചസാര യൂസ് ചെയ്യുന്ന ആളുകൾക്കുള്ള പണിയാണ് കേട്ടോ. അതായത് ഓവറായിട്ട് നിങ്ങൾ മധുരം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തന്നെ മന്ദഗതിയിലാക്കും എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നല്ല രീതിക്ക് മധുരമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്തോളൂ, അല്ലെങ്കിൽ ബ്രെയിന് പണികിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അല്ലേ. ചിലപ്പോൾ ചിലരൊക്കെ പറയുമായിരിക്കും മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര കഴിവാണ്, ഒരേ സമയം പല കാര്യങ്ങളൊക്കെ അറ്റ് എ ടൈമിൽ ഞാൻ ചെയ്ത് തീർക്കാറുണ്ട് എന്നൊക്കെ വലിയ കാര്യത്തിൽ പറയാറുണ്ട്. ആക്ച്വലി അത് നല്ല കാര്യമാണ്. പക്ഷേ ഓവറായിട്ട് നിരന്തരമായിട്ട് നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ അത് നല്ല രീതിയിൽ ബാധിക്കും. അതായത് ഏകാഗ്രത കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. പിന്നെ മറ്റൊന്നാണ് പ്രഭാത ഭക്ഷണം. ആക്ച്വലി പലരും അത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. പ്രഭാത ഭക്ഷണത്തെ ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. അത് കഴിക്കണം, സ്കിപ്പാക്കരുത് എന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കഴിക്കാനായിട്ട് മടി കാണിക്കും. മടി കാണിക്കുന്നതല്ല, പലപ്പോഴും സാഹചര്യങ്ങളുണ്ട് പലർക്കും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ലല്ലേ. കാരണം ഈ സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ കൃത്യസമയത്ത് ചെല്ലണം എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ മാത്രമാണുള്ളത്. നമ്മുടെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ വരണമെന്നില്ല. അത് നമ്മൾ തന്നെ സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ആരോഗ്യം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ആയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ് കേട്ടോ. രാവിലെ നമ്മുടെ തലച്ചോറിന് പോഷകങ്ങൾ നൽകുന്നത് നമ്മൾ കഴിക്കുന്ന രാവിലത്തെ പ്രഭാത ഭക്ഷണമാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ പ്രഭാത ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് ചിന്തകൾ. നെഗറ്റീവ് ചിന്തകളും സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മൈൻഡിൽ വരികയാണെങ്കിൽ, അങ്ങനെ കൂടുതലായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അത്തരം നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് സംഭവിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാനസിക പ്രവർത്തനമില്ലായ്മ. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കുന്നത് വേഗത്തിലാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 6 ശീലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അറിയാതെയാണെങ്കിലും നിങ്ങൾ ശീലിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്നാലും ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: മോർണിംഗ് ഫോജു.
1: അങ്ങനെ കാത്തു കാത്തിരുന്ന് SSLC റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരു റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല മാർക്ക് വാങ്ങി വിജയിച്ച എല്ലാ സ്റ്റുഡൻസിനും ഒരു കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. അപ്പോൾ മാർക്ക് കുറഞ്ഞിട്ട് പോയിട്ടുള്ള ആൾക്കാരൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിരിക്കും. നന്നായിട്ട് എക്സാം എഴുതിയിട്ടും മാർക്ക് കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഓപ്ഷൻ ഉണ്ട്, അതായത് റിവാലുവേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ SSLC പുനർമൂല്യനിർണ്ണയം, ഉത്തരക്കടലാസിൻ്റെ സൂക്ഷ്മ പരിശോധന, പിന്നെ പകർപ്പെടുക്കൽ എന്നിവയ്ക്കായിട്ട് ഈ വരുന്ന 21-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതിനായിട്ട് സെർച്ച് ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്, SSLCExam.Kerala.Government.in എന്ന വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുനർമൂല്യനിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യതാ പരീക്ഷ സെറ്റിന് ഈ വരുന്ന 22-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് IBSEDP.IBSCenter.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, IBSEDP.IBSCenter.in എന്നതാണ് വെബ്സൈറ്റ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞതാ 2 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഭോജോ.
2: കേന്ദ്ര നീതി ന്യായ വകുപ്പിന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് ഈ വരുന്ന 22-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നിയമബിരുദം പൂർത്തിയാക്കിയവർക്കും അതുപോലെ തന്നെ 5-വർഷ പ്രോഗ്രാമിലെ 4-ോ 5-ോ വർഷ വിദ്യാർത്ഥികൾക്കും പിന്നെ 3-വർഷ പ്രോഗ്രാമിലെ 2-ോ 3-ോ വർഷ വിദ്യാർത്ഥികൾക്കുമാണ് ഇവിടെ അവസരം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് വരുന്നത് dashboard.doj.gov.in എന്നതാണ് വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരളത്തിലെ AICTE അംഗീകൃത കോളേജുകളിലെ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി പ്രവേശന പരീക്ഷയ്ക്ക് 25-ാം തീയതി വരെ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷ 26 വരെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ibscenter.kerala.gov.in എന്നതാണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, ibscenter.kerala.gov.in എന്നതാണ് വെബ്സൈറ്റ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ബോംബെ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ആർ റഹ്മാൻ സാറിന്റെ മ്യൂസിക് കോമ്പോസിഷനിൽ നമ്മുടെ വാനമ്പാടി ചിത്രാമ്മ പാടി ഗംഭീരമാക്കിയ നല്ലൊരു പാട്ട് കണ്ണാളനെ എന്ന പാട്ടാണ് ഇപ്പോൾ കേട്ടത്. അപ്പൊ എന്തായാലും മോർണിംഗ് മോജോയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് എന്താണ് എന്ന് എല്ലാ ലിസണേഴ്സിനും അറിയാം. കാരണം ഇനി അങ്ങോട്ട് 1.5 മണിക്കൂർ നേരത്തേക്ക് വിഷിംഗ് സെഗ്മെന്റ് ആണ്. പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികൾ മെസ്സേജിലൂടെയും കോൾ ചെയ്തും ഒക്കെ അറിയിക്കാനുള്ള സമയമാണ് 8:30 മുതൽ 9 മണി വരെ. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഒന്നെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള സ്പെഷ്യൽ വിഷുകൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. റാംജി ഇന്നത്തെ വിഷ് സ്പെഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് 32nd ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മകൾ ജാനകിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മകൾക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. നമ്മുടെ ASR FM 90 പേരിലും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജാനകി ചേച്ചിക്ക് ജന്മദിനാശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ റാംജിക്കും പിന്നെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുലൈക്കയാണ് ഫ്രം വൈനിക്കോട്. രാവും പകലും ഒരു ദിവസത്തിന്റെ 2 ഭാവങ്ങളാണ്. അതുപോലെയാണ് ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരുന്നത്. പ്രയാസങ്ങളിലും പ്രതീക്ഷയുടെ നാമ്പുകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഓർക്കാനുള്ളതൊന്നേ ഉള്ളൂ, ഈ സമയവും കടന്നു പോകുമല്ലേ. നല്ലതാണെങ്കിൽ കടന്നുപോയി, ചിലപ്പോൾ മോശമായ സിറ്റുവേഷൻസ് വരാം. മോശം സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു സമയവും കടന്നുപോയി നല്ല സിറ്റുവേഷൻസ് വരാം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലെന്ന് ഓർക്കുക. മെസ്സേജ് അയച്ച സുലൈക്കയ്ക്കും ഫാമിലിയിലെല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ASR FM, വെരി ഗുഡ് മോർണിംഗ്. നല്ല സൗഹൃദം പൂക്കൾ പോലെയാണ്, കൊഴിഞ്ഞാലും അതിൻ്റെ സുഗന്ധം മണ്ണിൽ നിലനിൽക്കും. ഇന്ന് ജന്മദിനം വിവാഹ വാർഷികമുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നുവെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും PV മുഹമ്മദിക്കയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു വിഷസ് രാവിലെ തന്നെ അയച്ച ഇക്കയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും തിരിച്ച വിഷയമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകൾ മെസ്സേജിലൂടെ അറിയിക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664990 എന്ന നമ്പറിലേക്കാണ്. ഇനിയിപ്പോൾ മെസ്സേജ് അയക്കേണ്ട, വിളിച്ചിട്ട് വിഷസ് അറിയിക്കണമെന്നാണെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909090 എന്ന നമ്പറിലേക്ക്. Yeah.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. വിശ്വസികളേക്ക് അറിയിക്കാനുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0744291909 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി നോക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ലില്ലി ചേച്ചിയാണ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കുണരാം. സുപ്രഭാതം. ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും അനുഷയ്ക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ലില്ലി ചേച്ചി നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഗുഡ് മോർണിംഗ് വിഷ് ചെയ്ത ലില്ലി ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും തിരിച്ച് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ചെറിയാൻ ചേട്ടനാണ്. മനസ്സ് എല്ലാവരെയും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടവരെ വെറുക്കുകയുമില്ല. ഒത്തിരി സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് ചേട്ടൻ അയച്ചു തന്നിരിക്കുന്നത്. വളരെ കറക്റ്റാണ് അല്ലേ. എല്ലാവരെയും ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ ഇഷ്ടപ്പെടാനോ ചിലപ്പോൾ സാധിക്കണമെന്നില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടവരെ മറക്കാനും സാധിക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാം മനസ്സിൻ്റെ ഒരു കളിയാണ്. നല്ലൊരു മെസ്സേജ് അയച്ച ചെറിയാൻ ചേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ്. ഗുഡ് മോർണിംഗ്. പങ്കുവെക്കാൻ ഒരു ഹൃദയവും പകർന്നു നൽകാൻ ഇത്തിരി സ്നേഹവും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു പുഞ്ചിരിയും ഇതുമതി ജീവിതകാലം മുഴുവൻ ചിലരെ ഓർമ്മിക്കാൻ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാപ്പി തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മിക്കുട്ടി ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച ലക്ഷ്മിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി തിങ്കളാഴ്ചയായിരിക്കട്ടെ എന്ന് ഞാനും തിരിച്ച് വിഷയമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസുകൾ അറിയിക്കാം. പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെയും നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: Mojo.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ വിഷിംഗ് സെഗ്മെന്റിന്റെ ലാസ്റ്റ് മണിക്കൂറിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അബേൽ ചേട്ടനാണ്. ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയ ദിനം. ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും വെളിച്ചം വീശുന്ന ഓർമ്മകളുടെ കലവറയാണ് ഓരോ മ്യൂസിയവും. നമ്മുടെ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ മെയ് 18 എല്ലാവർക്കും അറിവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസമാകട്ടെ, ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് അബേൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ചേട്ടനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയ ദിനമാണ് അല്ലേ. നമ്മൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിയത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സംഭവം അതെന്തുമായിട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ഒക്കെ വിളിച്ചം വീശുന്ന ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു മ്യൂസിയം ദിനത്തെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം ഓടി എത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച അബേൽ ചേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം എന്ന വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ചേച്ചി, ജോബിനാണ് എൻ്റെ സ്ഥലം വെട്ടിക്കവല. ഓരോ ദിവസവും ഓരോ പ്രതീക്ഷകളാണ്. നല്ല ഒരു ദിവസമാവട്ടെ FM-ന്റെ എല്ലാവർക്കും, നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജോബിൻ നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ വെട്ടിക്കവലയിൽ നിന്നും നല്ലൊരു മെസ്സേജ് അയച്ച ജോബിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മൺഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്, ഏതെങ്കിലും ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക, അതിനെ നിങ്ങളുടെ ജീവിതമാക്കി മാറ്റുക, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, വിജയം നിങ്ങളെ തേടിയെത്തും എന്ന് പറഞ്ഞ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തോമസ് ചേട്ടനാണ് കേട്ടോ. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു ലക്ഷ്യം നമ്മൾ സെലക്ട് ചെയ്യുക, അറ്റ് എ ടൈമിൽ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴത്തേക്കും ആയിരിക്കും ഒന്നൊന്നിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു ലക്ഷ്യം സെലക്ട് ചെയ്യുക, അതിനെ ഒരു ജീവിതമാക്കി മാറ്റുക, അതിനെ മാത്രം ചിന്തിക്കുക, വിജയം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച തോമസ് ചേട്ടനും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ്, ബെഡ് കോഫിയേക്കാൾ മധുരമുള്ളതാകട്ടെ നിങ്ങളുടെ ഈ പ്രഭാതം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോൺസൺ ചേട്ടനാണ്, ഫ്രം പുനലൂർ. ആശ്രയഫം 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടാണ് ജോൺസൺ ചേട്ടൻ നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച ചേട്ടനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയമാണ്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആകുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ, അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. 10 മണിവരെ അപ്ഡേറ്റുകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM-90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. നിലമേൽ MM ഹയർ സെക്കൻഡറി സ്കൂളിലെ HSST മാത്തമാറ്റിക്സ് അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി കാര്യം എടുത്തു പറയുകയാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ കൊല്ലം കുഴിമതിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി സംസ്കൃതം ഗണിതം തസ്തികകളിലേക്കായിട്ട് ജൂനിയർ വിഭാഗത്തിൽ ഓരോ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ യോഗ്യതയുള്ളവർ ഈ വരുന്ന ചൊവ്വാഴ്ച 2 മണിക്ക് സ്കൂളിലെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, ആയുർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യൻ, സെക്യൂരിറ്റി സ്റ്റാഫ്, സ്വീപ്പർ കം ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിലെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അപേക്ഷകരെ തിരിച്ചറിയൽ രേഖയും അതുപോലെ തന്നെ യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ആശുപത്രിയിൽ ഈ വരുന്ന 25-ാം തീയതി 10:30 കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്രേവം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
6: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മോർണിംഗ് മോജോ.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. ചടയമംഗലം ഗവൺമെന്റ് ITI സർവേയർ ട്രേഡിൽ നിലവിലുള്ള ഒഴിവിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ വരുന്നത് ഈ വരുന്ന 18-ാം തീയതി രാവിലെ 11 മണിക്കാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ITI നടത്തുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം. ഒന്ന് നോട്ട് ചെയ്തോളൂ, 04-294-1949 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-274-2919-1949 എന്നതാണ് നമ്പർ. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, കടകൽ കുറ്റിക്കാട് CP ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇക്കണോമിക്സ് ഇത്രയും വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ 30-ാം തീയതിക്കകം നൽകണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. ഇന്റർവ്യൂ വരുന്നത് June 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് കൂടി പറയാനുള്ളത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. സംസ്ഥാനത്ത് ഇന്നത്തെ ദിവസം മിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിന്നൽ കൂടി വരുന്നുണ്ട് മഴയുടെ ഒപ്പം തന്നെ. അപ്പോൾ മിന്നൽ മൂലം ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ വൈകുന്നേരമൊക്കെ ആണെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ആ ഒരു സമയം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. മാത്രമല്ല, മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9:35 കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഫോജോ.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. ഇന്നത്തെ ദിവസത്തിന് ഒരു വളരെ വലിയ പ്രത്യേകതയാണുള്ളത്. ഞാൻ പറയാതെ തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും ആ ഒരു കാര്യം അറിയാൻ തോന്നുന്നു. പലർക്കും അല്ല, എല്ലാവർക്കും ഓൾമോസ്റ്റ് ആ ഒരു കാര്യം അറിയാം. ഇന്ന് നമ്മൾ കേരളീയരെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. പുതിയൊരു മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കാനായിട്ട് പോവുകയാണ് അല്ലേ. UDF മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കുന്ന ദിവസമാണ് ഈ ഒരു തിങ്കളാഴ്ച. അപ്പോൾ 21 അംഗം UDF മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരം ായിട്ട് പോകുന്നത്. സെക്രട്ടേറിയറ്റിന് സമീപത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് ബഹുമാനപ്പെട്ട VD സതീശൻ സാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ചുമതലയേൽക്കുക. അപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. മന്ത്രിസഭയിലെ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം മുഖ്യമന്ത്രി VD സതീശൻ അടക്കം 12 പേരാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് അധികാരമേൽക്കാൻ പോകുന്ന പുതിയ മന്ത്രിസഭയ്ക്കും അതിലുള്ള എല്ലാ മന്ത്രിമാർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ആളുകളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ 7 മണി തൊട്ടേ ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ ആരും എവിടെയും പോകരുത്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കൊട്ടാരക്കര പുലവൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ദിലീപ്.
0: ദിലീപ്, സിനിമ നടന്റെ പേരൊക്കെയാണല്ലോ. ഓക്കെ, വീട് എവിടെയാ?
1: ചക്കോരക്കൽ.
0: ചക്കോരക്കലാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ എന്റെ ഭാര്യയുണ്ട്, മോനുണ്ട്.
0: മോൻ എന്താ ചെയ്യുന്നത്?
1: അവൻ വിദ്യാഭ്യാസം
0: പഠിക്കുകയാണ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇവിടെ അപ്പുറത്ത് LIC ബിൽഡിംഗിലാണ് വിളിക്കുന്നത്.
0: ജോ എങ്ങനെയുണ്ട്? ജോലിയൊക്കെ എങ്ങനെ പോകും?
1: നല്ലതാണ്.
0: കമ്മ്യൂണിക്കേഷൻ അത്രേ ഉള്ളൂ. കൊട്ടാരക്കരയെ പറ്റി എന്താ പറയാനുള്ളത്?
1: കൊട്ടാരയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കൊട്ടാരക്കര ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ്,
0: ഡെവലപ്പിംഗ് നാടാണ്.
1: ഡെവലപ്പിംഗ് നാടാ എന്ന് പറയാം.
0: എന്ന് പറയാം, അതെന്തുകൊണ്ടാ?
1: എല്ലാ രംഗത്തും വികസനം വലിയ നടക്കുന്നത്.
0: ഓക്കെ, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ടല്ലേ.
1: അപ്പൊ
0: ചേട്ടൻ അഭിപ്രായത്തിൽ ഇനി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്?
1: വരാനുള്ള ഏറ്റവും പ്രൈവറ്റ് സ്റ്റാൻഡ് ഡെവലപ്പ് ആവാനുണ്ട്. എന്റെ ദൃഷ്ടി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ
0: ഒരു പരിധി വരെയൊക്കെ നമ്മുടെ മന്ത്രി ഓക്കെ ആക്കിയില്ലേ?
1: പിന്നെ ഇവിടുത്തെ ഗതാഗത സംവിധാനം അത് ശരിയാവാനുണ്ട്.
0: ഗതാഗതം കുറച്ച് ഇഷ്യൂ ആണ്.
1: ഉണ്ട്.
0: ട്രാഫിക് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ട്രാഫിക് നല്ല ബ്ലോക്ക് ആയിട്ടിരിക്കണം.
1: അതെ.
0: അതിനൊരു വലിയ ഇഷ്യൂ ആണ്.
1: അതൊരു പ്രശ്നമാണ്. മാറ്റം ഉണ്ടോ? പ്രതീക്ഷിക്കാം.
0: തീർച്ചയായും ഭാവിയിൽ നമുക്ക് വലിയ മാറ്റം വരുന്നത് പ്രതീക്ഷിക്കാം അല്ലേ?
1: പ്രതീക്ഷിക്കാം.
0: ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലവൺ ജംഗ്ഷനിൽ ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് നമ്മുടെ ദിലീപ് ഏട്ടനാണ് കേട്ടോ. ദിലീപ് ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലവൻ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് അബ്ദുൽ സലാം.
0: അബ്ദുൽ സലാം, അപ്പൊ സലാമിക്കാമെന്ന് ഞാൻ വിളിക്കട്ടെ?
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ സലാമിക്ക, വീടടുത്ത് തന്നെയാണോ?
1: എന്റെ കുറച്ച് ദൂരമാണ്. ഇവിടെ നിന്ന് കൊട്ടാരക്കരയിൽ കരുനാഗപ്പള്ളിയിലാണ് വീട്.
0: കരുനാഗപ്പള്ളിക്കാരനാണ്? എന്റെ നാട്ടുകാരനാണല്ലോ. ശരി
1: ഓക്കെ. കരുനാഗപ്പള്ളി വെള്ളത്തമിഴിൽ എന്ന് പറയും.
0: വെളുത്തമിഴിലാണ്? ഓക്കെ ശരി ശരി കേട്ടോ. അപ്പൊ എന്റെ വീട് ശാസ്താംകോട്ട, അതായത് പതാരം എന്ന് പറയും.
1: ഓക്കെ ഓക്കെ. പതാരം അറിയാം, പതാരം അറിയാം. എന്റെ അവിടുത്തെ സ്ഥലമാണ് പതാരം.
0: ശരി ശരി. അപ്പോഴേ ഇവിടെ എന്താ പരിപാടി? അപ്പൊ
1: ഇവിടെ ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്യാണ്. എന്റെ ഷോപ്പ് എന്ന് പറയുന്നത് കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ദുബായ് സിറ്റി എന്ന് പറയുന്ന ഷോപ്പാണ്.
0: ഓക്കെ. കടയൊക്കെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്?
1: എന്റെ ചോയ്സ് അതാണെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ്.
0: ആഗ്രഹം?
1: ഓ അങ്ങനെയില്ല, സാഹചര്യങ്ങളാണല്ലോ ഓരോ വഴിത്തിരിവിൽ എത്തിക്കുന്ന ഓരോരുത്തരെയും.
0: ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം മൂലം അങ്ങനെ ഈ ഒരു രംഗത്തേക്ക് എത്തിപ്പെട്ടതാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഓക്കെ ശരി. അപ്പൊ എങ്ങനെ പോകുന്നു കച്ചവടം ഒക്കെ?
1: കച്ചവടം ആവറേജ് ഡൗൺ ആണ്, എന്നാലും വലിയ കുഴപ്പമില്ല. പോകണം.
0: തട്ടിയും മുട്ടിയും പോകുന്നു.
1: തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു.
0: ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് രണ്ട് മക്കളും വൈഫും.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കൾ രണ്ടുപേരും പഠിക്കുകയാണ്. ഒരാള് മൂന്നാം ക്ലാസ്സിലും ഒരാള് രണ്ടിലുമാണ്.
0: ഓക്കെ. കൊച്ചുമക്കളാണല്ലോ?
1: കൊച്ചുമക്കളാണ്, കൊച്ചുമക്കൾ.
0: ശരി ശരി. രണ്ടുപേരുടെ പേരൊക്കെ എന്താണ്?
1: ഒരാളുടെ പേര് സഫ, ഒരാളുടെ പേര് മറുവ.
0: അടിപൊളി. പെൺമക്കളാണ്?
1: ട്വിൻസ് ആണ്.
0: ട്വിൻസ് ആണ്, അടിപൊളി. ഇനി എന്ത് വേണം അല്ലേ?
1: ഓക്കെ ഓക്കെ, വളരെ സന്തോഷം.
0: ഓക്കെ. അപ്പൊ എന്താണ് നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. എന്റെ സ്വന്തം നാട്ടുകാരനായ അബ്ദുൽ സലാമക്കോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇക്കയോട് കുറച്ചധികം വിശേഷങ്ങൾ തിരക്കി അറിയാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടോണെ ഇരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9-നൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി എന്റെ സ്വന്തം നാട്ടുകാരനായ സലാമുക്കിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇക്കയോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ഇക്ക ഇന്ന് നമ്മുടെ സമൂഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനൊക്കെ ഒരു എക്സ്പീരിയൻസിൽ ചേട്ടനെ കൊടുക്കാൻ പറയുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് എന്തായിരിക്കും, ഒരു അഡ്വൈസ് എന്തായിരിക്കും?
1: എന്റെ അഡ്വൈസ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ പഴയ രീതിയിലുള്ള ജീവിതമല്ല ഇപ്പോഴത്തേത്. എന്താ പറയുക, ഈ മയക്കുമരുന്ന് പോലുള്ള അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നിന്നും തീർച്ചയായിട്ടും എല്ലാവരും പിന്തിരിയണം. പിന്നെ സൗഹൃദങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ മറ്റൊരു വഴിയിലായി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ തെറ്റിപ്പോകുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള
0: തീർച്ചയായിട്ടും വലിയ ഒരു കാര്യമാണ് പറഞ്ഞത് ചേട്ടൻ. സൗഹൃദങ്ങൾ വളരെ അത്യാവശ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസെൻഷ്യൽ ആണ് നമ്മുടെ ലൈഫിൽ. പക്ഷെ അതിനെ നോക്കി കണ്ടൊക്കെ തെരഞ്ഞെടുക്കുക. അത് മാത്രമല്ല, നല്ല സൗഹൃദങ്ങൾ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകും അല്ലേ?
1: തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. സൗഹൃദങ്ങൾ എപ്പോഴും ഉണ്ടായെങ്കിലേ നമ്മുടെ ജീവിതവും അതിനോടൊപ്പം നീങ്ങത്തുള്ളൂ. സൗഹൃദം നല്ലതല്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ പോകത്തുള്ളൂ.
0: അപ്പോൾ നമ്മളെല്ലാവരും ഈ ജീവിത മനോഹരമാക്കണം എന്ന ഒരു വലിയ ലക്ഷ്യത്തിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്റെ ഒരു പീസ് ഓഫ് അഡ്വൈസ്, ഒറ്റ കാര്യം പറയാൻ എന്തായിരിക്കും ജീവിതം മനോഹരമാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം?
1: ജീവിതം സത്യസന്ധതയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. സത്യസന്ധത ഇല്ലെന്നുണ്ടെങ്കിൽ ജീവിതം മനോഹരമാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. പരസ്പര വിശ്വാസവും സത്യസന്ധതയും.
0: തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഇന്ന് ഒരുപാട് മനുഷ്യരുണ്ടല്ലേ, പക്ഷെ എല്ലാവരും സത്യസന്ധരാണോ ഹോണസ്റ്റ് ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ പക്ഷെ അല്ലെന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടി വരും. പലരും ആ ഒരു മൂല്യത്തെ ഉൾക്കൊണ്ടല്ല ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഒരുപാട് ശരിയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ശരിയാണ്,
0: തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിനെ നമ്മൾ എപ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധത പുലർത്തി മുൻപോട്ട് പോകുക എന്നുള്ളതാണല്ലേ? ശരി. അപ്പൊ എന്തായാലും ഒരു വലിയ ലെസൺ ആണ്. സോ എന്തായാലും ആ ഒരു വലിയ ലെസൺ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനേക്കാൾ മനോഹരമായിട്ട് ഇനി മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ. കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ.
1: തീർച്ചയായിട്ടും സന്തോഷം സന്തോഷം ഒരുപാട് സന്തോഷം.
0: ഓക്കെ ശരി. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ എത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് നമ്മുടെ കരുനാഗപ്പള്ളി സ്വദേശിയായ അബ്ദുൽ സലാമൊക്കെയാണ് കേട്ടോ. അതേ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90.9-നൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 19 നാട്ടാർഗോപ്പും. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെ നിന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് കൃഷ്ണനായർ.
0: കൃഷ്ണനായർ, കൃഷ്ണേട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
1: യെസ് അതെ അതെ അതെ,
0: അടുത്ത് തന്നെയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എനിക്ക് വീട്ടിലെ വൈഫും ഉണ്ട്, രണ്ട് ആമ്പിള്ളേരുണ്ട്. രണ്ട് ആമ്പിള്ളേരും പുറത്താണ്?
0: പുറത്താണ്. ഓക്കെ, മക്കളുടെ പേരൊക്കെ എങ്ങനെയാണ്?
1: ജിജി ജിത്തു.
0: രണ്ടാൺമക്കളാണ്, സന്തോഷം എല്ലാവരും.
1: ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം,
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാന് ആദ്യമേ ഒരു മെഡിസിൻ ഫീൽഡായിരുന്നു, അതിന്റെ ഒരു ഇൻചാർജ് കൊത്ത് സൂപ്പർവൈസർ ആയിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിട്ടിരിക്കുക.
0: ബാംഗ്ലൂരായിരുന്നോ?
1: അതെ അതെ അതെ,
0: ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ബാംഗ്ലൂർ ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: കുഴപ്പമില്ല, നമ്മൾ ആവറേജ് ജീവിതം, നമ്മൾ വലിയ അടിച്ചുപൊളി പാർട്ടി ഒന്നും അല്ല, നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ്.
0: അപ്പൊ എത്ര വർഷം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ?
1: ഞാനൊരു 11-12 വർഷം ഉണ്ടായിരുന്നു.
0: ഓക്കെ, 10-11 വർഷം ഉണ്ടായിരുന്നു. ഈ ബാംഗ്ലൂർ എന്ന് പറയുമ്പോഴേ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർക്കൊക്കെ ഒരു ചെറിയൊരു വിയോജിപ്പുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണെങ്കിൽ അത് അത്ര നല്ലതല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചേട്ടൻ അഭിപ്രായം എങ്ങനെയാണ്?
1: എനിക്ക് നല്ല അഭിപ്രായം പറയാനുള്ളൂ, കാരണം നല്ല സംസ്കാരമുള്ള കുറച്ച് ആൾക്കാർ കൂടെ നമ്മൾ സഹകരിച്ചെന്നൊക്കെ. അവരൊക്കെ കന്നഡക്കാരാണെങ്കിലും കന്നഡിയൻസ് അവരാണ്, നല്ല ആൾക്കാർ. നല്ല ആൾക്കാരെന്ന് എന്റെ അച്ഛനും അമ്മയൊക്കെ സ്നേഹിക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് അവർക്കെല്ലാം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാത്രമല്ല, നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നവർക്കാണെങ്കിൽ അവിടെ പറ്റത്തില്ല, പക്ഷെ നമ്മൾ സമാധാനമായിട്ട് ജോലി കഴിഞ്ഞ് അവന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അങ്ങനെ അങ്ങനെ വന്ന് ഓരോ ജോലി ഉണ്ടല്ലോ, ആ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അടിച്ചുപൊളിച്ച് ജീവിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ അവർ വിലക്ക് വാങ്ങുവാണ് അല്ലേ, അതുകൊണ്ട് അവർക്ക് പ്രശ്നം ആന്ന് പറയുന്നത്.
0: ശരി ശരി. അപ്പൊ ഈ ചെറുപ്പക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടുണ്ട്, നല്ലതാവാനും ചീത്തയാവാനും ബാംഗ്ലൂർ പോയാൽ മതി എന്ന് കേട്ടിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം നല്ലതെന്ന് പറഞ്ഞാലേ, നമ്മള് നമ്മളേതായ രീതിയിൽ ആ ശൈലിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നവുമില്ല. നല്ല ആൾക്കാരാ, നല്ല ആൾക്കാരാ, എനിക്ക് എന്റെ അഭിപ്രായത്തിൽ നല്ല ആൾക്കാരാ.
0: തീർച്ചയായിട്ടും, ജീവിക്കാൻ എവിടെ പോയാലും ജീവിക്കും അല്ലേ. ശരിയാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ കൃഷ്ണേട്ടോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ കൃഷ്ണേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, നമ്മളെല്ലാവരും ജീവിതം മനോഹരമാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്?
1: ഒരുപാട് സാമ്പത്തികം ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ നല്ലപോലെ നിലവാരം ഇല്ലാതെ ജീവിക്കുമ്പം അവൻ തകർന്നു പോകും. അവന് വലിയ വീട് വെച്ച് വലിയ ബംഗ്ലാവ് പിന്നെ കാറൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ട് ആഭരണങ്ങൾ നടന്നുകൊണ്ട് കാര്യമാവുന്നില്ല. അവന് മനസ്സ് വേണം, പ്രവൃത്തി ചെയ്യാനുള്ളൊരു തന്റേടം ഉണ്ടാവണം. അടിച്ചു പൊളിക്കാനാണെങ്കിൽ നിമിഷങ്ങൾ മതി പണങ്ങളൊക്കെ ചെലവായിപ്പോനായിട്ട്. പക്ഷേ മിതമായിട്ട് ജീവിക്കുന്നവർക്ക് എന്നും ജീവിക്കാം.
0: തീർച്ചയായിട്ടും. അപ്പം ഇന്നത്തെ ചെറുപ്പക്കാരോട് അവസാനമായിട്ട് ചേട്ടൻ എന്താ പറയാനുള്ളത്?
1: അല്ല, അവരുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മണ്ണിനെ നമ്മൾ എപ്പോഴും ഒരു അമ്മയായിട്ടേ കാണാവൂ. മണ്ണിനെ സ്നേഹിക്കുവാനും അതിനകത്ത് എന്തെങ്കിലും ഒരു ചെടിയായാലും മറ്റുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ടാവണം.
0: മണ്ണിനെ പ്രണയിക്കണം.
1: തീർച്ചയായിട്ടും. ആ മണ്ണിനെ വണങ്ങാത്തവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം. അന്നമാണ് ഉന്നം. ആ അന്നത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പം നമ്മൾ ആ അന്നത്തെ എപ്പോഴും കാത്തു രക്ഷിക്കുവാനും അതിനെ പ്രവൃത്തി ചെയ്യുവാനുമുള്ള മനസ്സുണ്ടാവണം, പ്രവൃത്തി ഉണ്ടാവണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു വലിയ കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ചേട്ടൻ കുറച്ച് ചെറിയ കൃഷിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം ഇപ്പൊ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ മണ്ണിനെ സ്നേഹിക്കാൻ ഇനിയും പറ്റട്ടെ. ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് നമ്മുടെ കൃഷ്ണേട്ടനാണ് കേട്ടോ. ദൈവം ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
1: ആയിരം പറ മുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, we are back on Radio and with me RJ Srishant on Astray FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലെ, കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്കിതേ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി 2 മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090, 9526690090. അതുപോലെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഇന്ന് മുതൽ നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും അതുപോലെ മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും ഒരാളെ ലക്കി ഡ്രോയിലൂടെ നമ്മൾ സാറ്റർഡേ സെലക്ട് ചെയ്യും. അന്നത്തെ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു കിടലൻ ഗിഫ്റ്റ് ആണ് കേട്ടോ. സോ വേഗം തന്നെ മെസ്സേജുകളും കോളുകളും ഇങ്ങ് ഒഴുകിയെത്തട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രണയത്തിന്റെ ആ ഒരു ഫീൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സംഗീതത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട്, കാർത്തികിന്റെ വോയിസിൽ ഓക്കെ കൺമണി എന്ന മൂവിയിലെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ഏ സിനാവിക. കേൾക്കാം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാന്നേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായറാഴ്ച ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രജ എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് ഫസ്റ്റ് കോളർ ഈസ് വെയിറ്റിംഗ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ്?
1: നമസ്കാരം, അജയമണി.
0: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് പുത്തൂരത്തെ പുതിയ പുതിയ വിശേഷങ്ങൾ? ഒരു വിശേഷവും ഇല്ലേ?
1: ഇവിടെ പുതിയ പുതിയ വിശേഷമൊന്നും ഇല്ല. അവിടെ?
0: ഇവിടെയും പുതിയ പുതിയ വിശേഷമൊന്നും ഇല്ല, പക്ഷെ ചെറുതായിട്ട് മഴ മയമൊക്കെ ഉണ്ട് ഫുള്ള്. അതാണ് പുതിയ വിശേഷം.
1: ഇവിടെ മന്ദാരം ഉണ്ട് കേട്ടോ.
0: ഓക്കെ, മണിച്ചേച്ചി എന്തേ?
1: മണിച്ചേച്ചി മലക്കറി മേടിക്കാൻ പോയി.
0: മലക്കറി മേടിക്കാനായിട്ട് പോയല്ലോ. അപ്പൊ ഇതാണോ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നേ? പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഓളങ്ങൾ.
0: ഓളങ്ങൾ
1: വേഴാമ്പൽ കേഴും.
0: വേഴാമ്പൽ കേഴും വേനൽ എന്ന പാട്ടാണോ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? മണിച്ചേച്ചിക്ക് വേണ്ടിയിട്ട് അജയമണി ചേട്ടൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഓളങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ് വേഴാമ്പൽ കേഴും വേനൽ എന്ന പാട്ട്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ അജയമണി ചേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട വൈഫ് മണിച്ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ അനാമിക, വെരി ഗുഡ് ൂൺ. ഞാൻ അനുഷാ ബുഹാരി. എന്റെ ഉമ്മച്ചി സഹീദയ്ക്ക് വേണ്ടി ഫിലിം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഇതിലെ മിഴിയോരം നനഞ്ഞലിയും എന്ന സോങ് വെച്ചു തരാമോ? എല്ലാവരോടും സ്നേഹാന്വേഷണങ്ങൾ പറയണേ, പ്രോഗ്രാംസ് എല്ലാം അട്ടിപ്പൊളിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് അനുഷ, തിരിച്ചും ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. എന്തായാലും അനുഷ ചോദിച്ചിരിക്കുന്ന പാട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള മിഴിയോരം എന്ന പാട്ടാണ്. ജെറി അമൽദേവ് ആണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ബിച്ചു തിരുമലയാണ് മനോഹരമായിട്ടുള്ള വരികൾ കുറിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ അനുഷയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മച്ചിയായിട്ടുള്ള സഹീദക്ക് ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവ് ആയിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാവും നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. കേൾക്കാം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ആ ഒരു അതിമനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: യാസിദ് കഫി,
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് കൃത്യം 29 ആയിരിക്കാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0417490 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649009. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കൗളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
4: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാണ്?

0: അനമിയ, ഞാൻ എന്റെ പേര് രതീഷ്, ഞാൻ പുത്തൂരിൽ നിന്ന് വിളിക്കുന്നു.
1: രതീഷ് ചേട്ടാ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
0: ഇല്ല, ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നു, ഫ്രീ ആയിട്ട് ടൈമിൽ ഞാൻ വിളിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പരിപാടികളെല്ലാം കേൾക്കുന്നുണ്ട്, കസ്റ്റമറാണ് ഞാൻ.
1: ഓക്കെ, പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ടല്ലേ, ഒരുപാട് സന്തോഷം കേട്ടോ.
0: എല്ലാവരും അതിനകത്തുള്ള എല്ലാവരെയും നല്ല രീതിയിൽ എല്ലാ പ്രോഗ്രാമും എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ആശ്രയ കേന്ദ്രം എനിക്ക് നല്ലോണം എനിക്കറിയാം.
1: ഓക്കെ, ഒരുപാട് സന്തോഷം.
0: പുത്തൂരുള്ള കസ്റ്റമറായിട്ട് എനിക്ക് വ്യത്യാസമൊന്നും ഇല്ലല്ലോ.
1: എന്തോ
0: കലയപുരം പുത്തൂരായിട്ട് എനിക്ക് വ്യത്യാസമൊന്നും ഇല്ല.
1: അതെ, വലിയ ദൂരമൊന്നും ഇല്ല.
0: ഓക്കെ,
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിലെ അമ്മയുണ്ട്, മോളുണ്ട്, വൈഫുണ്ട്.
1: ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കാണ്.
0: ഓക്കെ,
1: എല്ലാരോടും അന്വേഷണം പറയണം കേട്ടോ.
0: ഓക്കെ,
1: ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കാറായോ?
0: റെഡി
1: ആയിക്കൊണ്ടിരിക്കാണ്. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ?
0: മഴയുണ്ട്.
1: ഓക്കെ,
0: കുളിർമയൊക്കെ ഇങ്ങനെ
1: മഴ തന്നുകൊണ്ടിരിക്കുന്നോണ്ട് കുറച്ച് നാള് ഭയങ്കര ചൂടായിരുന്നു, ഇപ്പൊ ചൂട് മാറിയിട്ട് മഴയാണ്.
0: ദൈവം നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു തണുപ്പ്
1: തന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ആ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: എനിക്ക് നമ്മുടെ ദിലീപ് ഏട്ടന്റെ ജന്മ നക്ഷത്രമേ എന്നുള്ള ഒരു പാട്ടില്ലേ.
1: ഓക്കെ, സദാനന്ദന സമയം എന്ന
0: സിനിമ,
1: സദാനന്ദന സമയം എന്ന സിനിമയിലെ പാട്ടാണ്.
0: ഓക്കെ,
1: ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ എന്റെ മോൾക്കും എന്റെ അമ്മയ്ക്ക് എന്റെ സഹോദരിക്ക് എല്ലാവർക്കും
1: വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും ഫാമിലി
0: എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും പിന്നെ അവിടെ നടത്തുന്ന എല്ലാവർക്കും.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ചു തരാട്ടോ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിച്ചത് രതീഷ് ഏട്ടനാണ്. രതീഷ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് സദാനന്ദന്റെ സമയം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ജന്മ നക്ഷത്രമേ എന്ന പാട്ടാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാറയാണ് മനോഹരമായിട്ടുള്ള ഈണം നൽകിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ രതീഷ് ഏട്ടൻ മകൾക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും പിന്നെ അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മുടെ ആശ്രയ സംഗീതത്തിലുള്ള എല്ലാവർക്കും ആശ്രയ FM-ലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമുക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അതുല്യ അഖിൽ ഫ്രം വെട്ടിക്കവല. എനിക്ക് AR മൂവിയിലെ അങ്ങുവാന കോണില് എന്ന സോങ് വെച്ചു തരാമോ? ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതുല്യ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുല്യ ചോദിച്ചിരിക്കുന്ന പാട്ട് AR എന്ന സിനിമയ്ക്ക് വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു അട്ടിപൊളി പാട്ട് തന്നെയാണ്. ദിബു നിനാൻ തോമസ് ആണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. മനു മഞ്ജിത്ത് ആണ് മനോഹരമായി ായിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം വിജയലക്ഷ്മിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. വർഷത്തിൽ ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രമേ പാടാറുള്ളൂ എങ്കിലും വരുന്ന പാട്ടുകളൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ട്രാക്കുകൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ അതുല്യയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: 골라주머니. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
1: നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: വി ഡി സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, വി അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലീം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹരാൾഡ് 5th സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും സിഇഒമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.
2: Business, they all highlighted about their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasized that.
0: 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര അമിത് ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
4: With every interaction with HLL, my pride in the company is growing, and I think that is true of the entire ministry. The faith that the ministry has reposed in HLL being able to provide inclusive affordability and quality healthcare. So inclusive, affordable and quality, the diversity of product which shows that HLL is reinventing itself every moment.
0: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജേയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 60 രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവ് ആയിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 291 9090, 0474 291 9090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം ടു ദ നമ്പർ 9526490906. 9526690909090. നമുക്ക് വാട്സപ്പിൽ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ ആശ്രയ, ഞാൻ ഹരി ഫ്രം കൈതക്കോട് പവിത്രേശ്വരം, ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കീർത്തി ചക്ര മൂവിയിലെ പൂഞ്ചോല കിളിയെ എന്ന സോങ് വെച്ച് തരാമോ? ഡെഡിക്കേറ്റഡ് ടു ഓൾ മല്ലു സോൾജിയേഴ്സ് ഓഫ് ഇന്ത്യൻ ആർമി. ഒരുപാട് സന്തോഷത്തോടെയും ആശംസകളോടെയും ഹരി ഫ്രം കൈതക്കോട് പവിത്രേശ്വരം വില്ലേജ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹരിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് കീർത്തി ചക്ര എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക്കും ആശാജി മേനോനും ചേർന്ന് പാടിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷുവ ശ്രീധരാണ് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ എല്ലാ മലയാളി സോൾജിയേഴ്സിനും വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെയും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലളിത ചേച്ചിയാണ്. ഹായ് ഹലോ അനാമിക, എനിക്ക് ക്രോണിക് ബാച്ചിലറിലെ ഒരു സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ലളിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ലളിത ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സിനിമയിലെ ഒരു അതിമനോഹരമായിട്ടുള്ള പാട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, എങ്ങനെ ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല അസലും മഴയാണല്ലേ. ഫുഡൊക്കെ കഴിച്ചോ? കഴിക്കാൻ സമയമാകുന്നുള്ളല്ലേ. അനുപ്രിയ എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അനുപ്രിയോട് അന്വേഷണം പറയണം കേട്ടോ. പറയാറുണ്ട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അനുപ്രിയയുടെ അമ്മയുടെ 32-ാമത്തെ ജന്മദിനം.
0: ഓക്കെ, അനുപ്രിയയുടെ അമ്മയുടെ പേരെന്താ?
1: ജാനകി.
0: ജാനകി. ഓക്കെ, അപ്പൊ ജാനകി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട്, ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, ഈ ഒരു പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കേൾപ്പിക്കാട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടി ഉണ്ടോ ജാനകി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട്?
1: എനിക്ക് ഈയിടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്.
0: ഓക്കെ, ബുദ്ധിമുട്ടുണ്ടല്ലേ.
1: ഞാൻ അങ്ങോട്ട് പോകാറില്ല.
0: അങ്ങോട്ട് പോകാറില്ല. ഓക്കെ, എന്തായാലും
1: ദിവസം കൊണ്ട് ഫോണിൽ കൂട്ടുള്ള
0: പരിപാടിയേ ഉള്ളൂ. അപ്പൊ വിഷ് ചെയ്തു രാവിലെ. വിഷസൊക്കെ അറിയിച്ചു. ഓക്കെ, മോർണിംഗ് മോജോയില് മനുഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോ ജാനകി ചേച്ചിയോട് നമ്മുടെ അന്വേഷണം പ്രത്യേകമായിട്ട് പറയണം കേട്ടോ. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് രാംജി ചേട്ടനാണ്. രാംജി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് റുഥാലി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ലതാ മങ്കേഷ്കർ പാടി മനോഹരമായിട്ടുള്ള ദിൽ ഹൂ ഹും കറേ എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ രാംജി ചേട്ടന്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയുടെ അമ്മ ജാനകി ചേച്ചിയുടെ 32th ബർത്ത്ഡേ ആണ് ഇന്നുള്ളത്. അപ്പോൾ 32-ാം വിവാഹം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ്, എൻ്റെ പേര് സുഭാഷ്, തൃശൂർ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ശശി ചേട്ടന് വേണ്ടി ഭരതം മൂവിയിലെ പാട്ട് വെക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് സുഭാഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് ഭരതം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട്, നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള രാമകഥാ ഗാനലയം എന്ന പാട്ട് നമ്മൾ കേൾപ്പിക്കുന്നതായിരിക്കും. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷാണ് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ശശി ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹം ിൽ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യാസിറ്റ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 29 മിനിറ്റ് ആയിരിക്കാണ്. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്കായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. ഹായ് ആശ്രയ, ഞാൻ ശാന്ത. എനിക്ക് ചിരി കണ്ടാൽ എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ശാന്ത ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. പൊന്മുടി പുഴയോരത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി മഞ്ജരിയും വിജയ് യേശുദാസും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയാണ് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക ചേച്ചി, ഞാൻ ബാസിൽ ഫ്രം അവണ്ണൂർ കൊട്ടാരക്കര. എനിക്ക് ഫിലിം ആവേശത്തിലെ ഇല്ലുമിനാറ്റി സോങ് വെച്ചു തരാമോ? അസ്ലം, ആസിഫ്, അൽസൽന, അസ്ന, അഫ്നാൻ, അൻഷ എന്നിവർക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാ ഓഡിയൻസിനും എഫ് എമ്മിലെ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്ക് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ബാസിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു നീണ്ട ഡെഡിക്കേഷൻ്റെ

ലിസ്റ്റ് തന്നെയാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ബാസിൽ ചോദിച്ചിരിക്കുന്ന പാട്ട് ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടി ദപ്സി പാടിയിട്ടുള്ള ഒരു കിടലൻ ട്രാക്ക് തന്നെയാണ്. വിനായക് ശശികുമാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ കുറിച്ചിരിക്കുന്നത്. ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ട്രാക്കാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ അസ്ലം, ആസിഫ്, അൻസൽന, അസ്ന, അഫ്നാൻ, അൻഷ എന്നിവർക്കും അവരുടെ എല്ലാവരുടെയും റിലേറ്റീവ്സിനും അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള കിടലൻ ട്രാക്ക് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

ആവേശം എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 40 മിനിറ്റ് ആയിരിക്കാണ്. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ്, എന്റെ പേര് സുൽഫിക്കർ, സെർബിയയിൽ വർക്ക് ചെയ്യുന്നു, കൊല്ലത്താണ് വീട്. കളിപ്പാട്ടം എന്ന സിനിമയിലെ മൊഴിയഴകും മിഴിയഴകും എന്ന പാട്ട് വെക്കാമോ? സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഡെഡിക്കേഷൻ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സുൽഫിക്കർ ഇക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്ക ചോദിച്ചിരിക്കുന്ന പാട്ട് 1993 റിലീസ് ആയിട്ടുള്ള കളിപ്പാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് എന്തായാലും നമ്മുടെ സുൽഫിക്കർ ഇക്കയ്ക്ക് വേണ്ടിയിട്ടും സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ, ഞാൻ മായ. എനിക്ക് ആവണി പൊന്നൂഞ്ഞാൽ എന്ന പാട്ട് വെച്ചു തരണം. ഞങ്ങളുടെ സിന്ധു ചേച്ചി രാവിലെയും മുതൽ നല്ല ചൂടിലാണ്. ചേച്ചിയുടെ ചൂട് മാറ്റാൻ ഈ പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മായ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മായ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു സിന്ധു ചേച്ചി. അപ്പോൾ സിന്ധു ചേച്ചി രാവിലെ മുതൽ കുറച്ച് ചൂടിൽ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു ചൂട് മാറ്റാനായിട്ട്, കുറച്ച് തണുപ്പിക്കാനായിട്ട് ആവണി പൊന്നൂഞ്ഞാൽ എന്ന മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു പാട്ട് കേട്ടതോടുകൂടി ആ ഒരു ചൂടക്കും തണുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി MG ശ്രീകുമാർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട്. നമ്മുടെ സിന്ധു ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മായ ചേച്ചിക്ക് വേണ്ടിയിട്ടും നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4-7-9-0-2-9-1-9-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-
4909.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, അങ്ങനെ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ 2 മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള ടൈമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, എൻ്റെ പേര് റിസ്വാന. എനിക്കിന്ന് കാബൂളിവാല മൂവിയിലെ പുത്തൻ പുതുകാലം എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ? ഇതിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുകൂടി പറഞ്ഞിട്ടാണ് നമുക്ക് റിസ്വാനക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. റിസ്വാന ചോദിച്ചിരിക്കുന്ന പാട്ട് കാബൂളിവാല എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ട് തന്നെയാണ്. എസ് പി വെങ്കടേഷാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ബിജു തിരുമലയാണ് മനോഹരമായിട്ടുള്ള വരികൾ കുറിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ റിസ്വാനക്കുട്ടിക്ക് വേണ്ടിയിട്ടും റിസ്വാനയുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രിയ എഫ് എം, എനിക്കൊരു പാട്ട് വേണം. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി എന്ന സോങ് ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് കവിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കവിത ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു മുത്തശ്ശി ഗഥ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. ഷാൻ റഹ്മാനാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പാട്ട് നമ്മുടെ കവിത ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെയും നമ്മൾ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ നേർന്നുകൊണ്ട് ഇറ്റ്സ് മി ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

എന്റെ പ്രിയപ്പെട്ട കർഷകർക്ക് വേണ്ടി ഞാറ്റുവേല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് രണ്ട് സ്റ്റോറി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ വർഷം മുഴുവനും ഉയർന്ന വിളവും ലാഭവും ഒക്കെ ഉറപ്പാക്കുന്ന നൂതന കൃഷി സമ്പ്രദായം വിജയകരമായിട്ട് പ്രാവർത്തികമാക്കിയ തിരുവനന്തപുരം സ്വദേശിയുടെ കഥ. അതുപോലെ തന്നെ ക്ഷീരമേഖലയെ കേവലം ഒരു ഉപജീവന മാർഗമായിട്ട് മാത്രം കാണാതെ മികച്ച ലാഭം നേടുന്ന പ്രൊഫഷണൽ ബിസിനസ് ആയിട്ട് ഉയർത്തിയ വയനാട് തവിഞ്ഞാർ നാവാർ യവനാർകുളം സ്വദേശിയുടെയും അങ്ങനെ രണ്ട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് അവരുടെ സ്റ്റോറിയിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് കഥകളും കൃഷി ചെയ്യുന്നവർക്കും കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ പ്രചോദനം തന്നെയായിരിക്കും. ഹൈടെക് ഫാമിംഗ് എന്ന ആധുനിക സാങ്കേതികത്തിന്റെ പ്രയോക്താവാണ് തിരുവനന്തപുരം കുളത്തൂർ താമസിക്കുന്ന സിസിൽ ചന്ദ്രൻ എന്ന വ്യക്തി. എത്ര വിസ്തൃതി കുറഞ്ഞ സ്ഥലത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ വർഷം മുഴുവൻ ഉയർന്ന വിളവും ലാഭവും ഉറപ്പാക്കുന്ന നൂതന കൃഷി സമ്പ്രദായം വളരെ വിജയകരമായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. രണ്ടാം തവണ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹൈടെക് കർഷകനുള്ള സർക്കാരിന്റെ പുരസ്കാരവും ഇതിനോടൊപ്പം ലഭിച്ചു കേട്ടോ. ജീവിതത്തിൽ വഴിത്തിരിവായത് ഏതാണ്ട് ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് പോളി ഹൗസ് തീർത്തതും അതിൽ ലാൻഡ് വെള്ളരി, കാപ്സികം, പാവൽ, വെണ്ട, കാബേജ്, ബ്രോക്കോളി, ബീട്രൂട്ട്, പടവലം, മുളക്, പയർ തുടങ്ങിയ ഒരുപറ്റം വിളകളുടെ വൈവിധ്യമാർന്ന വിളവിന്യാസം യാഥാർത്ഥ്യമാക്കിയതുമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കൃഷി 10 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി ഭാഗികമായിട്ട് തുടരുന്നതിനോടൊപ്പം തന്നെ കുളത്തൂർ നെല്ലിക്കോണമേലായിൽ തരിശിട്ടിരുന്ന 25 ഏക്കർ സ്ഥലത്തുകൂടി പുതുതായിട്ട് അദ്ദേഹം നെൽകൃഷി ഇറക്കി. ഒപ്പം 1 ഏക്കറിൽ കപ്പയും 3 ഏക്കറിൽ വാഴയും ഉണ്ട്. കാലികൾക്കുള്ള തീറ്റപ്പുല്ലാണ് മറ്റ് 3 ഏക്കറിലെ പ്രധാനപ്പെട്ട വിള എന്ന് പറയുന്നത്. എന്തായാലും നെൽകൃഷിയൊക്കെ ഇപ്പോഴും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരം കൂടി തന്നെയാണ് കേട്ടോ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സിസിൽ ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ബാക്കി കൃഷിയും പോളി ഹൗസിൽ നിന്ന് തുടങ്ങിയ സ്റ്റോറിയൊക്കെ നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സിസിൽ ചന്ദ്രന്റെ ഒരു സ്റ്റോറിയാണ്. കൃഷിയിൽ ഉന്നത വിജയം നേടിയ ഒരു കർഷകനല്ലേ, അതും പൂർണ്ണമായിട്ടും ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലം കൊണ്ട്. അദ്ദേഹത്തിന്റെ പോളി ഹൌസിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി കേൾക്കാം. മണ്ണ് നന്നായി കിളച്ച് പരുവപ്പെടുത്തി ആവശ്യത്തിന് ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും ചേർത്ത് റോട്ടവേറ്റർ കൊണ്ട് മണ്ണ് നന്നായി ഇളക്കി പുട്ടുപടിയുടെ പാകത്തിലാക്കും. ഇതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. തുടർന്ന് 7 ദിവസം നനച്ചിടും. ഫോർമാൾഡിഹൈഡ് പരിചരണം നടത്തി യുവി ഷീറ്റിട്ട് മൂടുകയാണ് അടുത്ത ഘട്ടം. 7 ദിവസം കഴിയുമ്പോൾ വെള്ളമൊഴിച്ച് മണ്ണിലെ ഫോർമാൾഡിഹൈഡ് അംശം കഴുകിക്കളയും. എന്നിട്ട് മണ്ണ് വീണ്ടും കിളച്ചൊരുക്കും. 1 ചതുരശ്ര മീറ്ററിന് 1 കിലോ വീതം കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഉങ്ങിന്റെ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ മണ്ണിൽ ചേർത്ത് ട്രൈക്കോഡെർമയും കൂടെ കലർത്തി തടമൊരുക്കി നടയിൽ തുടങ്ങും. തുള്ളി നനയ്ക്കായിട്ട് ഓരോ വിളയ്ക്കും ആവശ്യമാം വിധം ഡ്രിപ്പ് ലൈനുകൾ ക്രമീകരിച്ച് ഓരോ വരിക്കും 30 മീറ്റർ നീളമുണ്ടാക്കും. അതാണ് അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഉദാഹരണം യാക്ഷികത്തിനാണെന്നുണ്ടെങ്കിൽ 45 സെന്റിമീറ്റർ അകലത്തിലാണ് ഈ ഡ്രിപ്പ് ലൈൻ ഇട്ടു കൊടുക്കേണ്ടത്. ഇതിന് പ്രത്യേക വാൽവുകൾ കൂടി ഘടിപ്പിച്ചിട്ടുള്ളവയാണ് കേട്ടോ. ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ വർഷം മുഴുവനും ഉയർന്ന വിളവും ലാഭവും ഒക്കെ നേടുന്നത് നമ്മൾ കേട്ടപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. പക്ഷേ അതിന് ഇത്തരത്തിൽ കൃത്യമായും ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഇതിന്റെ നിയന്ത്രണങ്ങളൊക്കെ മൊബൈൽ ഫോണിലൂടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അതെങ്ങനെ കൃഷി മൊബൈലിലൂടെ നിയന്ത്രിക്കുക? പക്ഷേ അതിനും സാധിക്കുമെന്നാണ് ഈ കർഷകൻ ഇവിടെ തെളിയിക്കുന്നത്. ഓട്ടോമേഷൻ സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതാണ് ഈ പോളി ഹൌസിന്റെ ഏറ്റവും വലിയ സവിശേഷതയെന്നും നേട്ടമെന്നും സീഡാക്കിന്റെ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പോളി ഹൌസിൽ സ്ഥാപിച്ച സെൻസർ യൂണിറ്റ് വഴിയാണ് ഇതിന്റെ നിയന്ത്രണം. ഇതിലൂടെ വെള്ളം, വായു, താപനില, ആർദ്രത എന്നിവയെല്ലാം കൃത്യമായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും. മൊബൈൽ ഫോണിലെ ആപ്പിലൂടെ ഇവയെല്ലാം അറിയാനും നിയന്ത്രിക്കാനും കഴിയും. ഒരാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മതി എന്താണ് നമ്മുടെ കൃഷിയിടത്തിന്റെ നിലവിലത്തെ അവസ്ഥയെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇവയിൽ ഏതെങ്കിലും കുറവ് വന്നാൽ അപ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് നോട്ടിഫിക്കേഷൻ മുന്നറിയിപ്പ് വരും കേട്ടോ. അതനുസരിച്ച് പ്രശ്നം നമുക്ക് പരിഹരിക്കാം. തുറസായ കൃഷിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഈ പോളി ഹൌസ് കൃഷിയിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഏറെ മേന്മകളാണ് പോളി ഹൌസ് കൃഷിക്കുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്. സ്റ്റേ ട്യൂൺഡ്.

കൃഷിയുടെ നിയന്ത്രണം മൊബൈൽ ഫോണിലൂടെയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അതിശയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സീഡാക്കിന്റെ സാങ്കേതിക വിദ്യയാണ് ഇതിന് കൃഷിക്ക് വേണ്ടിയിട്ട് പലരും ഉപയോഗിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് മൊബൈൽ ഫോൺ വഴി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുക? വെള്ളം, വായു, താപനില, ആർദ്രത എന്നിവയെല്ലാം ക്രമീകരിക്കാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷനും വരും. അപ്പൊ നമുക്ക് നേരിട്ട് ചെന്ന് അതിന് പരിഹാരവും കാണാം. ഇങ്ങനെയാണ് മൊബൈൽ ഫോണിലൂടെ ഇതിന്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഉപസംരംഭങ്ങളുടെ മികവും ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അവനെ കൃഷിയിലെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ ഏറെ സഹായിക്കുന്ന കാര്യമാണ്. ആട്, പശു, കോഴി, താറാവ് തുടങ്ങിയവയും ഈ കർഷകൻ ഇവിടെ വളർത്തുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സിസിൽ ചന്ദ്രന്റെ കാര്യമാണ് ഈ പറയുന്നത്. പാലിന് പുറമെ പാലുമായി ബന്ധപ്പെട്ട 5 ഉൽപ്പന്നങ്ങളിൽ നിന്ന് പഞ്ചഗവ്യവും തയ്യാറാക്കി വിൽക്കുന്നുണ്ട് ഈ കർഷകൻ. ചാണകം ഉണക്കി പാക്കറ്റുകളിലാക്കി വിൽക്കുന്നുണ്ട്. പശുക്കളിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനുമുണ്ട്. കരിങ്കോഴി, സ്വർണ്ണധാര കോഴികൾ ഉൾപ്പെടുന്നതാണ് കോഴി വളർത്തൽ യൂണിറ്റ്. കോഴിമുട്ടയും വിൽപ്പനയ്ക്കുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ലാഭം എടുക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലയിലും കൈവച്ചിരിക്കുകയാണ് സിസിൽ ചന്ദ്രൻ എന്ന കർഷകൻ, കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മികച്ച കൃഷിയും ആ കൃഷിക്കുള്ള ഒരുപാട് അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ഇനി നമുക്ക് കേൾക്കാനുള്ളത് ഇൻക്യുബേറ്റർ വഴിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്. അതെങ്ങനെയെന്നാണ് കേൾക്കാൻ നമുക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാ.

ഇൻക്യുബേറ്റർ സംവിധാനം ഇത് പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു ടെക്നിക്കിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പരാജയത്തിലും എത്താനുള്ള സാധ്യതയുണ്ട്. മുട്ട വിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻക്യുബേറ്ററും ഈ പറയുന്ന സിസിൽ ചന്ദ്രൻ നിർമ്മിച്ചിട്ടുണ്ട്. 10,000 കോഴി കുഞ്ഞുങ്ങളെ ഒരേ സമയം വിരിച്ചിറക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വലിയ സംവിധാനം. കൂടാതെ കോഴിമുട്ട ഉൽപാദനക്ഷമമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സ്കാനറും ഇതിനോടൊപ്പം ഉണ്ട് കേട്ടോ. 15 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിവുള്ള മഴവെള്ള സംഭരണിയിൽ മീനും വളർത്തുന്നുണ്ട്. 5,000-ൽ ഗിഫ്റ്റ് തിലോപ്പികളാണ് ഇവിടെ വളരുന്നത്. 6 മുതൽ 8 മാസത്തെ വളർച്ചയിൽ ഇവ 4 ടൺ വരെ ശരാശരി വിളവ് നൽകുന്നുണ്ട്. എല്ലാം വളരെ വലിയ രീതിയിലാണ് സിസിൽ ചന്ദ്രൻ എന്ന കർഷകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചെറിയ സെറ്റപ്പ് ഒന്നും അല്ല പുള്ളിക്കാരൻ. പല കൃഷികൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും ആദായത്തിൽ മുമ്പിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സലാഡ് വെള്ളരിയാണ്. പോളിഹൌസ് കൃഷിയിൽ മുന്തിയ ആദായം സലാഡ് വെള്ളരിയിൽ നിന്നാണ് കിട്ടുന്നതെന്ന് തെളിവ് സഹിതം അദ്ദേഹം പറയുകയാണ്. മൾട്ടിസ്റ്റാർ, വാല്യൂ സ്റ്റാർ എന്നിങ്ങനെ 2 ഇനങ്ങളാണ് മാറി മാറി കൃഷി ചെയ്യുന്നത്. പോളിഹൌസിൽ ഒരു വള്ളിക്ക് 8 കിലോ വരെ കിട്ടുന്നുണ്ട്. 15 സെന്റിൽ നിന്ന് ഏകദേശം 8 ടണ്ണിലേറെ വിളവ് കിട്ടും. ഇതുപോലെ 15 സെന്റിലെ പോളിഹൌസ് കാപ്സികം കൃഷിയിൽ നിന്ന് 7 ടണ്ണോളം കാപ്സികവും കിട്ടുന്നുണ്ട്. 1,000 ചുവട് കാപ്സികമാണ് നട്ടിരിക്കുന്നത്. 1 കിലോ കാപ്സികത്തിന് 150 മുതൽ 200 രൂപ വരെ വിലയും ലഭിക്കുന്നുണ്ട്. സലാഡ് വെള്ളരിയുടെ വില എന്ന് പറയുന്നത് കിലോയ്ക്ക് 50 രൂപ നിരക്കിൽ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇവയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോളിഹൌസിലെ പയർ കൃഷി നമുക്ക് അത്ര ആദായമല്ല എന്ന് പറയാമെങ്കിലും 15 സെന്റിലെ പയറിൽ നിന്ന് 2.25 ലക്ഷം രൂപയ്ക്കുള്ള പയർ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പാവൽ ഇതിനുള്ളിൽ 2-ടയർ രീതിയിലാണ് വളർത്തുന്നത്. പാവലിനെ വള്ളി വീശി വളർത്താൻ വിട്ടിട്ട് അതിനിടയിലായിട്ട് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലക്കറികൾ വളർത്തുന്നു. സ്നാച്ച്, ലെറ്റൂസ്, ബ്രോക്കോളി, റാഡിഷ്, ബീട്രൂട്ട് എന്നിവ ഇത്തരത്തിൽ ലോ ഫ്ലോർ വിളകളാണ്. ഇവയൊക്കെ നമുക്ക് അതിന്റെ അടിഭാഗത്തായിട്ട് വളർത്താൻ സാധിക്കും. 45 ദിവസം മതി ഇവ വിളവെടുക്കാനും ആദായം നേടാനും. അതായത് ഏകദേശം ഒരു 1 മുതൽ 1.5 വരെയൊക്കെ സമയം കൊണ്ട് ഇതൊക്കെ ആദായം നേടിത്തരുന്ന ഇനങ്ങളാണ്. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ വർഷം മുഴുവനും ഉയർന്ന വിളവും ലാഭവും ഒക്കെ ഉറപ്പാക്കുന്ന നൂതന കൃഷി സമ്പ്രദായം വളരെ വിജയകരമായി പ്രാവർത്തികമാക്കിയ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സിസിൽ ചന്ദ്രന്റെ കഥയാണ് ഇന്ന് ഞാറ്റുവേലയിലൂടെ നമ്മൾ കേട്ടത് കേട്ടോ. കഥകൾ അവസാനിക്കുന്നില്ല. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

തുടർച്ചയായിട്ടുള്ള ഞാറ്റുവേല കേട്ടതിന് ശേഷം പല കർഷകരും ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത്തരത്തിൽ പലർക്കുമുള്ള സംശയമാണ് ഈ മണ്ണ് പരിശോധന സാമ്പിൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത്. അതിനെപ്പറ്റിയുള്ള ഒരു വിവരമാണ് ഇനി ഞാറ്റുവേലയിലൂടെ നൽകുന്നത്. മണ്ണ് പരിശോധനയുടെ കൃത്യത സാമ്പിൾ ശേഖരണത്തെ ആശ്രയിച്ച് തന്നെയാണ്. സാമ്പിളിന്റെ അളവ് 500 ഗ്രാം ആണെങ്കിലും സാമ്പിൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ പ്ലോട്ടിന്റെയും സാമ്പിളുകൾ പ്രത്യേകം ശേഖരിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. വിളകളുടെ വളർച്ച, മണ്ണിന്റെ സ്വഭാവം തുടങ്ങിയ ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കുന്നതിനാൽ പ്ലോട്ട് വിവിധ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗത്തിനെയും കൃത്യമായും അറിയാൻ തക്കുന്ന തരത്തില് വ്യത്യസ്തമായിട്ടുള്ള സാമ്പിളുകൾ ശേഖരിക്കണം. വരമ്പുകൾ, അവയുടെ സമീപ ഭാഗങ്ങൾ തുടങ്ങി പ്ലോട്ടിന്റെ പ്രാതിനിധ്യ സ്വഭാവം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് സാമ്പിൾ മണ്ണ് ശേഖരിക്കാനേ പാടില്ല. കുമ്മായം, രാസവളം, ജൈവവളം തുടങ്ങിയവ ചേർത്ത പ്രദേശങ്ങളിൽ നിന്ന് മണ്ണ് പരമാവധി ശേഖരിക്കാതിരിക്കുക. കാരണം കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. സാധാരണ പ്രദേശങ്ങളിൽ 15 സെന്റിമീറ്റർ, പുൽത്തകിടികളിൽ 5 സെന്റിമീറ്റർ എന്നിങ്ങനെയാകണം മണ്ണ് പരിശോധനത്തിന്റെ ആഴം എന്ന് പറയുന്നത്. അതായത് മണ്ണ് പരിശോധിക്കാനായി മണ്ണ് ശേഖരിക്കുന്നതിന്റെ ആഴമാണ് ഞാൻ പറഞ്ഞത്. സാധാരണ പ്രദേശങ്ങളിൽ 15 സെന്റിമീറ്റർ ആണെങ്കിൽ പുൽത്തകിടികളിൽ 5 സെന്റിമീറ്റർ മതിയാകും. വരികളായി നട്ടിരിക്കുന്ന വിളകളുടെ കാര്യത്തിൽ പ്രസ്തുത വരികൾക്കിടയിൽ നിന്നും മാത്രമേ മണ്ണ് ശേഖരിക്കാൻ പാടുള്ളൂ. മണ്ണിന് മുകളിലെ ചീഞ്ഞഴുകിയ ഇലകൾ തുടങ്ങിയ എല്ലാ അന്യവസ്തുക്കളും നീക്കം ചെയ്യാനും ശ്രദ്ധിക്കണം. അനുയോജ്യമായ ആഴത്തിൽ ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന പറമ്പിൽ 25 സെന്റിമീറ്റർ എന്ന കണക്ക് കുഴിയെടുക്കുക. ഈ കുഴിയുടെ വശങ്ങളിൽ നിന്ന് ഏകദേശം 2 സെന്റിമീറ്റർ കനത്തിൽ മണ്ണ് ചെത്തി ശേഖരിക്കണം. ഇങ്ങനെ പ്ലോട്ടിന്റെ 10 ഭാഗങ്ങളിൽ നിന്നെങ്കിലും സാമ്പിളുകൾ എടുത്ത് വൃത്തിയാക്കിയ പാത്രത്തിൽ വേണം ശേഖരിക്കാനായിട്ട്. മണ്ണിന്റെ പ്രാതിനിധ്യ സ്വഭാവം ഉറപ്പിക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് നന്നായിട്ട് കൂട്ടിക്കലർത്തുകയും വേണം കേട്ടോ. നിരപ്പായ സ്ഥലത്ത് പേപ്പർ വിരിച്ച് ഒരേ കനത്തിൽ ചതുരാകൃതിയിലാണ് ഈ മണ്ണൊക്കെ നിരത്തേണ്ടത്. നീളത്തിലും വീതിയിലും 2 പകുത്ത് തുല്യ അളവുകളുള്ള 4 സമചതുരങ്ങളാക്കി വിപരീത ഭാഗത്തെ 2 ഭാഗം മണ്ണ് ഉപേക്ഷിക്കുകയും ചെയ്താൽ അളവ് ഏകദേശമൊക്കെ പകുതിയാകും. ഇങ്ങനെ കുഴിച്ചെടുത്ത 500 ഗ്രാം വരുന്ന മണ്ണ് പരിശോധനാ ലാബിൽ അയക്കാൻ പാക്ക് ചെയ്തിരിക്കുകയും വേണം. ആവശ്യമായ വിവരങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതി ചേർത്ത് മടക്കി സാമ്പിൾ ബാഗിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു കെട്ട് കൂടി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയി. ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? കർഷകന്റെ പേര്, പൂർണ്ണ മേൽവിലാസം, വില്ലേജ്, താലൂക്ക്, ജില്ല, സർവേ നമ്പർ, കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും നിലവിൽ കൃഷി ചെയ്യുന്നതുമായിട്ടുള്ള വിള ഇനം, പ്ലോട്ടിന്റെ 3 വർഷത്തെ ഒരു ചരിത്രം, മണ്ണിന്റെ സ്വഭാവം, അതായത് ഉയർന്ന പ്രദേശമാണോ വെള്ളക്കെട്ടുള്ള പ്രദേശമാണോ തുടങ്ങിയവയൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തണം. സാമ്പിൾ ശേഖരിച്ച പ്ലോട്ടിന്റെ വിസ്തീർണം, സാമ്പിൾ ശേഖരിച്ച ആഴം, കർഷകന്റെ ഒപ്പ് എന്നിവയാണ് ഈ ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങൾ. അപ്പൊ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി യാതൊരു സംശയവുമില്ലാതെ നമുക്ക് മണ്ണ് പരിശോധന സാമ്പിൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ ഞാറ്റുവേലയിൽ കേട്ട് നമ്മൾ അടുത്ത ഒരു സ്റ്റോറിയിലേക്ക് പോവുകയാണ്. നേരത്തെ കേട്ടതിൽ നിന്നും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥയാണ്. ക്ഷീരമേഖലയെ കേവലം ഒരു ഉപജീവന മാർഗമായിട്ട് കാണാതെ മികച്ച ലാഭം നേടുന്ന ഒരു പ്രൊഫഷണൽ ബിസിനസ് ആയിട്ട് ഉയർത്തിയ വയനാട് സ്വദേശി തങ്കച്ചൻ എന്ന കർഷകന്റെ കഥ. ക്ഷീരമേഖലയിൽ വിജയകരമായിട്ടുള്ള സംരംഭകത്വം ലക്ഷ്യം വെക്കുന്നവർക്ക് ഒരു മാതൃക തന്നെയാണ് കേട്ടോ വയനാട് മാനന്തവാടിക്കടുത്ത് തവിഞ്ഞാർ യവനാർക്കുളത്ത് പ്രവർത്തിക്കുന്ന പി എ തങ്കച്ചന്റെ പുൽപ്പറമ്പിൽ ഡയറി ഫാം. വോളിബോൾ താരവും പരിശീലകനും കൂടിയാണ് തങ്കച്ചൻ. കറുവപ്പശുക്കളും കിടാരികളും ഒക്കെ ആയിട്ട് 40 പശുക്കൾ അദ്ദേഹത്തിന്റെ ഫാമിൽ ഇപ്പം നിലവിലുണ്ട്. ISO അംഗീകാരം ലഭിച്ച ഫാം കൂടിയാണ് ഇത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പുരസ്കാരം ഇദ്ദേഹത്തെ തേടിയെത്തിയതിന്റെ കാരണവും ഈ തൂവെള്ള തിളക്കമുള്ള പാൽ മികവ് തന്നെയാണ്. ഒരുപാട് പശുക്കളൊന്നുമില്ല, കുറഞ്ഞ പശുക്കൾ, പക്ഷേ റെക്കോർഡ് ഉൽപാദനമാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മികച്ച ഉൽപാദന ക്ഷമതയുള്ള സങ്കര ഇനത്തിൽപ്പെട്ട ഹോൺസ്റ്റീൻ ഫ്രിഷ്യൻ പശുക്കളാണ് കരുത്തെന്ന് പറയുന്നത്. നിലവിൽ 20 കറവ പശുക്കളിൽ നിന്ന് ദിവസേന 500 പാൽ കിട്ടും. സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ 20 പശുക്കളിൽ നിന്ന് 500 പാൽ കിട്ടുമെന്ന് പറയുമ്പോൾ കർഷകരൊക്കെ ഒന്ന് അത്ഭുതപ്പെടും. അതായത് ശരാശരി ഒരു പശുവിൽ നിന്ന് 25 പാലാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. റെക്കോർഡ് തിളക്കവുമായിട്ട് പ്രതിദിനം 40 മുതൽ 48 പാൽ ചുരത്തുന്ന അത്യുൽപാദന ശേഷിയുള്ള ചില പശുക്കളും ഇദ്ദേഹത്തിന്റെ ഫാമിലുണ്ട് കേട്ടോ. അത്യുൽപാദന ശേഷിയുള്ള ഈ പശുക്കളെ ഒന്നും പുറമേ നിന്ന് വാങ്ങിയതല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കേരളത്തിലെ ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ പ്രീമിയം ബീജമാത്രകൾ ഉപയോഗിച്ച് കൃത്രിമ ബീജദാനം നടത്തി തന്റെ ഫാമിൽ ജനിച്ച കിടാങ്ങളെ ശാസ്ത്രീയമായി വളർത്തിയെടുക്കുകയായിരുന്നു ഈ ഒരു കർഷകൻ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു അവാർഡും തേടിയെത്തിയത് കേട്ടോ. എന്തായാലും തങ്കച്ചൻ എന്ന കർഷകന്റെ കൂടുതൽ ഫാം ടിപ്സുകളൊക്കെയാണ് ഇനി ഞാറ്റുവേലയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
3: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കുറഞ്ഞ പശുക്കളിൽ നിന്ന് കൂടുതൽ ഉൽപാദനം നേടുന്ന ഒരു കർഷകന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിന്റെ ചില പ്രത്യേകതകളൊക്കെ. ജനിതക മേന്മയുള്ള കിടാങ്ങൾക്ക് ഏറ്റവും മികച്ച തീറ്റക്രമവും ശാസ്ത്രീയമായ പരിപാലനവും നൽകി വളർത്തിയതോടെയാണ് ഈ മികച്ച ഉൽപാദനക്ഷമതയുള്ള പശുക്കളായിട്ട് ഇവയൊക്കെ തന്നെ മാറിയത്. മാത്രമല്ല അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾക്ക് അനുയോജ്യമായ തൊഴുത്തും അതിന്റെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയതോടെ അവ നന്നായിട്ട് പാൽ തരുന്നുണ്ട്. വെറുതെ 10 പശുക്കളെ വാങ്ങി ഒരു ഉൽപാദനം നടത്താം അല്ലെങ്കിൽ ഒരു ആദായം നേടിയെടുക്കാമെന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. അതിനുള്ള അറ്റ്മോസ്ഫിയർ പോലും നമ്മൾ കൃത്യമായിട്ടും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഫാമിന്റെ വിജയത്തിന്റെ പ്രധാനം പശുക്കളുടെ എണ്ണത്തെക്കാൾ അവിടെയുള്ള പശുക്കളുടെ ഉൽപാദനക്ഷമതയാണെന്ന് തങ്കച്ചൻ തന്നെ പറയുന്നുണ്ട്. ഉൽപാദനക്ഷമത കൂടിയ കുറഞ്ഞ എണ്ണം പശുക്കളെ വളർത്തി പാൽ ഉൽപാദനം കൂട്ടി ജോലി ഭാരം കുറയ്ക്കാനും ലാഭം കൂട്ടാനുമുള്ള ശ്രമമാണ് സംരംഭകർ നടത്തേണ്ടത്. പശുക്കളുടെ എണ്ണം കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, നമുക്ക് വേണ്ടത് ലാഭം തന്നെയാണ്. കിടാക്കൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്ന് ഫാമുകളെ ലാഭത്തിനാക്കാൻ കഴിയില്ലെന്നാണ് തങ്കച്ചന്റെ അനുഭവം. കേട്ടുകേൾവിയില്ലാത്ത പല രോഗങ്ങളും ഫാമിലെത്തുന്ന ഇത്തരം പശുക്കളിലൂടെയാണ്. മാത്രമല്ല ഇവയുടെ ആയുസ്സിലോ ഉൽപാദനക്ഷമതയിലോ യാതൊരു ഉറപ്പും നമുക്ക് നൽകാനും കഴിയില്ല. ഫാമിൽ ജനിക്കുന്ന മേന്മയുള്ള കിടാങ്ങളെ മികച്ച പശുക്കളാക്കി മാറ്റുകയാണ് കർഷകർ ആദ്യം ലക്ഷ്യം വെക്കേണ്ടത്. കിടാങ്ങൾ ക്ഷീര സംരംഭത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചും തരുന്നു. കിടാങ്ങൾ ജനിച്ച ദിവസം അവയെ തള്ളപ്പശുക്കളിൽ നിന്ന് മാറ്റി പ്രത്യേക കൂടുകളിൽ പാർപ്പിക്കും. പാൽ കറന്നെടുത്ത് കിടാങ്ങളുടെ ഭാരമനുസരിച്ച് അളന്ന് പാൽ കുപ്പികളിലൂടെ നൽകുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആദ്യമാസം തൂക്കമനുസരിച്ച് ദിവസേന 6 മുതൽ 8 ലിറ്റർ പാൽ വരെയാണ് നൽകുന്നത്. രണ്ടാം മാസത്തിൽ ഇത് 4

0: സ്വന്തം ഫാമിലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്.
1: യെസ്,
0: തങ്കച്ചൻ എന്ന കർഷകന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ക്ഷീര കർഷകനാണ്. സാമ്പത്തികമായി നോക്കിയാൽ കിടപരിപാലനവും കിടാങ്ങളെ പശുവാക്കി മാറ്റലും ചെലവേറിയ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ കിടാങ്ങൾ നല്ല പശുക്കളായി മാറിയാൽ അവയുടെ രണ്ടോ മൂന്നോ പ്രസവങ്ങളിലൂടെ ഈ മുടക്ക് മുതൽ നമുക്ക് രണ്ടോ മൂന്നോ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാനാണ് അദ്ദേഹം അനുഭവത്തിലൂടെ പറയുന്നത്. പശുക്കൾക്ക് കൊമ്പുകൾ ആവശ്യമില്ല എന്ന പക്ഷക്കാരനാണ് തങ്കച്ചൻ. കൊമ്പുള്ള പശുക്കളെ കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും പ്രയാസമാണെന്ന് മാത്രമല്ല, അവയെ അഴിച്ചുവിട്ട് ലൂസ് ഫാമിംഗ് രീതിയിൽ വളർത്തുന്നതിനും തടസ്സങ്ങളൊക്കെ ഉണ്ട്. രണ്ടാഴ്ച പ്രായമെത്തുമ്പോൾ പശുക്കിടാങ്ങളുടെ കൊമ്പുകൾ കരിച്ചു കളയുന്നത് ഇവിടെ പതിവാണ്. അങ്ങനെ തങ്കച്ചന്റെ ഫാമിലെ പശുക്കൾക്കൊന്നും കൊമ്പില്ല. ഡയറി ഫാമിലെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റിയാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. ശാസ്ത്രീയതയും സ്ഥിരോത്സാഹവും ഒത്തുചേർന്നാൽ ഒരു ചെറുകിട ഡയറി ഫാം പോലും ഉയർന്ന ഉൽപാദന ശേഷിയുള്ള ലാഭകരമായ ഒരു സംരംഭമാക്കി മാറ്റാം എന്നുള്ളതിന്റെ തെളിവാണ് ഈ മാതൃകാ ഫാം. ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ ഭൂരിഭാഗവും പ്രദേശത്തെ കാറ്റിമൂല ക്ഷീര സഹകരണ സംഘത്തിനാണ് അളക്കുന്നത്. കൂടാതെ പ്രതിദിനം 50 ലിറ്ററോളം പാലിൽ നിന്ന് തൈര്, നെയ്യ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ ചാണകം ഉണക്കി വിൽക്കുന്നതിനൊപ്പം ബയോഗ്യാസ് പ്ലാന്റും. തൊഴുത്തിൽ പശുക്കളെ കുളിപ്പിക്കുന്ന വെള്ളമടക്കം ശേഖരിച്ച് കൃഷിത്തോട്ടത്തിൽ വളമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ പുറന്തള്ളാൻ മാലിന്യമില്ലാത്ത ഒരു ഹരിത സംരംഭമാക്കി മാറ്റുകയാണ് ഈ ഫാമിനെ കേരള വെറ്റിനറി സർവകലാശാലയുടെ ഫാം സ്കൂളായി തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ തങ്കച്ചന്റെ ഈ ഫാം. പൂർണ്ണ പിന്തുണയുമായിട്ട് ജീവിത പങ്കാളി ബീനയും അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. തീർച്ചയായിട്ടും ഒരു കൃഷി വിജയിക്കുന്നത് ആ ഫാമിലിയുടെ മുഴുവനായിട്ടുള്ള ഒരു സപ്പോർട്ടും കരുത്തുമൊക്കെ വരുമ്പോഴാണ്. ഫാം ഡിസൈനിങ്ങിനായിട്ടുള്ള കൺസൾട്ടൻസി സർവീസും തങ്കച്ചൻ നൽകുന്നുണ്ട്. ക്ഷീരമേഖലയെ കേവലം ഒരു ഉപജീവന മാർഗമാക്കി കാണാതെ മികച്ച ലാഭം നേടുന്ന ഒരു പ്രൊഫഷണൽ ബിസിനസ്സായി തന്നെ ഉയർത്തുകയാണ് ഈ ഒരു സംരംഭകൻ. അതായത് പുതിയ സംരംഭകർക്ക് ആത്മവിശ്വാസം നൽകുന്ന കരുത്തുറ്റ ഒരു മാതൃകയാണ് ഈ കർഷകൻ കാട്ടിക്കൊടുക്കുന്നത് കേട്ടോ. അപ്പോ ക്ഷീര കർഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം മികച്ച യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: തിങ്കൾ
2: മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90 സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: സ്റ്റേ ട്യൂൺഡ്.

ഫാം എഞ്ചിനീയറിംഗിലെ ചില പരീക്ഷണങ്ങളെ പറ്റിയാണ് ഞാറ്റുവേലയിൽ ഇനി കേൾക്കാൻ പോകുന്നത്. പശു വളർത്തലിലും സ്പോർട്സിലും എന്ന പോലെ ഫാം എഞ്ചിനീയറിംഗിലും തങ്കശൻ എന്ന കർഷകൻ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. ഫാമിന് താഴെയുള്ള പറമ്പിലെ തീറ്റപ്പുൽ തോട്ടത്തിൽ നിന്ന് പുല്ല് നേരിട്ട് ഫാമിലേക്ക് എത്തിക്കുന്നതിനായിട്ട് തയ്യാറാക്കിയ ഒരു ഗ്രാസ് റോപ്പ്വേ സംവിധാനം ഇതിന്റെ ഒരു തെളിവ് തന്നെയാണ്. റോപ്പ്വേയിൽ ക്രമീകരിച്ച തട്ടിൽ പുല്ല് നിറച്ച് മറുതലയ്ക്കിൽ സ്വിച്ച് ഓൺ ചെയ്താൽ പുല്ല് നേരെ ഫാമിലെത്തും. ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് സ്വന്തമായി നിർമ്മിച്ച വീൽ ബാരോയും ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പശുക്കൾക്ക് തൊഴുത്തിൽ സുഖകരമായ അന്തരീക്ഷം ഒരുക്കാൻ വെറ്റിനറി സർവകലാശാലയുടെ ആശ്വാസ് എന്ന ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റ്, ഏറ്റവും ശുദ്ധമായ ജലം ഉറപ്പാക്കുന്ന വാട്ടർ ഫിൽട്ടർ യൂണിറ്റ്, വീണുപോകുന്ന പശുക്കളെ ഉയർത്താൻ സഹായിക്കുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹിപ് ലോക്ക് സംവിധാനം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ സ്മാർട്ടായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൊഴുത്തിൽ ശല്യമായ ഈച്ചകളെ കെണിയിലാക്കാൻ പച്ച പ്ലാസ്റ്റിക് കുടത്തിന്റെ തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഫാമിനകത്ത് തൂക്കിയ കുടത്തിൽ ലൈറ്റിട്ട് കുടത്തിന് പുറമെ ആവണക്കെണ്ണ തേച്ചു പിടിപ്പിക്കും. വെളിച്ചം കണ്ട് പറന്നെത്തുന്ന ഈച്ചകൾ കുടത്തിന് പുറമെയുള്ള ആവണക്കെണ്ണയിൽ പറ്റിപ്പിടിക്കും. പിന്നെ അവയ്ക്ക് പറക്കാനേ സാധിക്കില്ല. ഈച്ച ശല്യം കുറയുന്നതോടെ പശുക്കളുടെ സമ്മർദ്ദം കുറയ്ക്കുകയും അവ കൂടുതൽ താല്പര്യത്തോടെ തീറ്റയെടുക്കുകയും ചെയ്യും. അങ്ങനെ ഇത് സ്വാഭാവികമായും പാലിന്റെ അളവ് വർദ്ധിപ്പിക്കാനിടയാകും, ഉൽപാദനക്ഷമത കൂട്ടാനും സഹായിക്കും. കർഷകർ ചെയ്യേണ്ടത് ചെറിയ ചെറിയ ടിപ്സുകളാണെന്ന് മനസ്സിലായില്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉൽപാദനമാണ് കൂടുന്നത്, നമ്മുടെ ലാഭമാണ് കൂടുന്നത്. അതനുസരിച്ച് വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി കുറച്ചുകൂടി മികച്ച രീതിയിലാക്കാനുള്ള ഒരു കരുത്തും നമുക്ക് ലഭിക്കും. ഇന്നത്തെ ഞാറ്റുവേല വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റോറി കേട്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കൃഷിയിലേക്ക് വളരെ പ്രചോദനം തരുന്ന സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

Hey, hello, good evening. Welcome to Austria Premier League with me, RJ Sultana, on Austria FM 90. നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനായിട്ട് ഞാൻ എന്തായാലും റെഡിയായി നിൽക്കുവാണ്. അപ്പം നിങ്ങളും എന്തായാലും റെഡിയായി നിൽക്കുമായിരിക്കും അല്ലേ. അപ്പം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ കേൾക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ മ്യൂസിയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് റെഡിയായി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന വേദിയിൽ ഉത്തരങ്ങൾ അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ഫ്രൈഡേ ആ വിന്നറിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ പറയാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടോട് കൂടി തന്നെ ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Nammude Dimos Furniture il mass issue class offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange melayana Dimos ningalkkayi orukkirikkunnathu. Santosha vaartha Dimos Furniture pol Tiruvallayilum. Dimos Furniture Pulaman Kottarakara.
2: Air ticketum visayum ini mithamaya nirakkil. Campus Travels Kottarakara. Contact 9585873115.
3: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
5: കാർമൽ സ്കൂൾ കടലാവിള കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.
7: Hey, Andavane, Andi Manase! Hey, Pirane, Kodi, Parane! Hey, Andavane, Andi Manase! Hey, Pirane, Kodi, Parane! Mariyappa! Hey, Tera, Iđukku! Hey, Natchimutte! Hey, Mattalangotte!

Once again, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90. Nadinoppam, നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, 15:05 ആയിരിക്കാണല്ലേ. അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇന്നത്തെ ചോദ്യങ്ങൾ ഏതാണെന്ന് കേൾക്കാനായിട്ടും ഉത്തരങ്ങൾ പറയാനും വേണ്ട. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂസിയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് എ പി എല്ലിലൂടെ കേൾക്കാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിലെ ഏറ്റവും പഴയ മ്യൂസിയം ഏതാണ്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, ഇന്ത്യയിലെ ഏറ്റവും പഴയ മ്യൂസിയം ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ മനസ്സിലൊക്കെ ഇങ്ങനെ ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദി നമ്പർ 0474291900 0474291900. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526490900. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.

Once again, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും പഴയ മ്യൂസിയം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് ആൻസേഴ്സാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മ്യൂസിയം എന്നാണ്. അതുപോലെ തന്നെ വിഷ്ണു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മ്യൂസിയം എന്ന് തന്നെയാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മ്യൂസിയം എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മ്യൂസിയം എന്ന് തന്നെയാണ്. ആർദ്ര മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ദ ഇന്ത്യൻ മ്യൂസിയം എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മ്യൂസിയം കൽക്കട്ട എന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഊർ എന്നാണ്. അതുപോലെ തന്നെ സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കൊൽക്കത്ത ജാദുഗർ ഇന്ത്യൻ മ്യൂസിയം എന്നാണ്. അതുപോലെ തന്നെ അനഘ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ദ ഇന്ത്യൻ മ്യൂസിയം എന്ന് തന്നെയാണ്. സംഗീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മ്യൂസിയം എന്ന് തന്നെയാണ്. അർജുന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മ്യൂസിയം എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കാത്തു മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മ്യൂസിയം എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യൻ മ്യൂസിയം തന്നെയാണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് എല്ലാവർക്കും ഒരു കൺഗ്രാചുലേഷൻ പറയുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയതും വലുതുമായിട്ടുള്ള മ്യൂസിയം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലുള്ള ഇന്ത്യൻ മ്യൂസിയം തന്നെയാണ്. ജാക്കുഗർ എന്നും ഇതിനൊരു പേരുകൊണ്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജ് എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം ഏതാണ്? കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, കേരളത്തിലെ തന്നെ ആദ്യത്തെ മ്യൂസിയം ഏതാണ്? അപ്പോൾ മനസ്സിലോട്ടൊക്കെ ആൻസേഴ്സ് വന്നിട്ടുണ്ടെന്ന് അറിയാം. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ആൻസേഴ്സ് അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474-291-0974-2919-0909-990. വിളിച്ച് മാത്രമല്ല അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാനായി മെസ്സേജ് അയച്ചും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490-90 9526490-90.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Once again, we are back on Astraya Premier League with me, RJ Sultana, on Astraya FM 90, Nadinoppam, Nattarkoppam. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നല്ലോ പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഉത്തരം പറയാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ പറയാനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഈ റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിൽക്കാമോ? ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
1: ഇത് മോഹൻ ചേട്ടനാണ്, കോട്ടമുളിയിൽ നിന്ന്.
0: ഓക്കെ മോഹനൻ ചേട്ടാ, എന്തുണ്ട് വിശേഷം? അതെല്ലേ, ഇപ്പൊ നല്ലൊരു ആശ്വാസമുണ്ട്.
1: അതുകൊണ്ട്
0: അതെല്ലേ, ഇപ്പൊ മഴയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ ചായ ഒക്കെ കുടിച്ചോണ്ടൊക്കെ ഇരിക്കാണോ?
1: ഇല്ല, ചായ കുടിച്ചില്ല, ശകലൂടെ കഴിഞ്ഞേ ഉള്ളൂ.
0: ശകലൂടെ കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്തുണ്ട് വേറെ വിശേഷമായിട്ട്? എന്തുണ്ട്? പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അപ്പൊ ഉത്തരം പറയാൻ റെഡിയാണോ? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞോ. ഉറപ്പിക്കാവോ? ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഉറപ്പിച്ചു വെച്ചേക്കാണ് ആണല്ലേ? ഓക്കെ, അപ്പൊ കൺഫേം ആണ്. കൺഫേം ആണ് എങ്കി ഉറപ്പിച്ചോ. കൺഗ്രാചുലേഷൻ, കറക്റ്റ് ഉത്തരമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മുടെ ഉത്തരമൊക്കെ പറഞ്ഞ് മോഹനൻ ചേട്ടനാണ്. മോഹനൻ ചേട്ടന് നല്ലൊരു കൺഗ്രാചുലേഷൻ പറയുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ തന്നെ ഉത്തരങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം എന്ന് തന്നെയാണ്. ആൻഡ് ഷേമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. സലോഷ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം എന്ന് തന്നെയാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ട്രിവാൻഡ്രം എന്നാണ്, അല്ലാണ്ട് ഏത് മ്യൂസിയമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അനീഷ് കൊല്ലമ്പടി ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. ആൻഡ് ആർദ്രാം മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. ആൻഡ് അനക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം എന്ന് തന്നെയാണ്. ആർദ്രാം മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം എന്ന് തന്നെയാണ്. ആൻഡ് അഞ്ജലി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് സഖീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നേപ്പിയർ മ്യൂസിയം ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. സോ മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, പ്രശസ്തമായ മൊണാലിസ ചിത്രം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഏത് മ്യൂസിയത്തിലാണ്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, പ്രശസ്തമായ മൊണാലിസ ചിത്രം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഏത് മ്യൂസിയത്തിലാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഭയങ്കരമായിട്ട് ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 0474291090 0974219909. വിളിച്ചു മാത്രമല്ല അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാനായി മെസ്സേജ് അയച്ചും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562649409090. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. ഒരു മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനായിട്ട് എന്തായാലും ഞാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം മറ്റൊന്നുമല്ല, നമ്മുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണല്ലേ മൊണാലിസയുടെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ, പ്രശസ്തമായിട്ടുള്ള മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് ഏത് മ്യൂസിയത്തിലാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിലൂടെ ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മുസു ദു ലോവ്രെ എന്നാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് ശരിക്കും പറഞ്ഞിരിക്കുന്നു ലൂവ്രു മ്യൂസിയം ഇൻ പാരീസ് എന്നാണ്. അതുപോലെ തന്നെ അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലൂവ്രു മ്യൂസിയം പാരീസ് എന്ന് തന്നെയാണ്. ആൻഡ് ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലൂവ്രെ മ്യൂസിയം പാരീസ് എന്ന് തന്നെയാണ്. ആൻഡ് സാലോഷൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ലൂവ്രെ മ്യൂസിയം പാരീസ് എന്ന് തന്നെയാണ്. അനീഷ് കൊല്ലംപടി ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലൂവ്രെ മ്യൂസിയം എന്ന് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഫ്രാൻസിലെ പാരീസിലുള്ള ലൂവ്രെ മ്യൂസിയം എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കൃഷ്ണകുമാർ ചേട്ടൻ കൊണ്ടറയിൽ നിന്നും മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലൂവ്രെ മ്യൂസിയം എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ലൂവ്രെ മ്യൂസിയം തന്നെയാണ് കേട്ടോ. മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറയുകയാണ്. ലോക പ്രശസ്തമായിട്ടുള്ള മൊണാലിസ ചിത്രം ഫ്രാൻസിലെ പാരീസിലുള്ള ലൂവ്രെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് മ്യൂസിയങ്ങളെയും അവയുടെ നടത്തിപ്പിനെയും കുറിച്ചുള്ള പഠനശാഖ ഏതാണ്, അല്ലെങ്കിൽ മ്യൂസിയവുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിനെ പറയുന്ന പേരെന്താണ്. അപ്പോൾ ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, മ്യൂസിയങ്ങളെയും അവയുടെ നടത്തിപ്പിനെയും കുറിച്ചുള്ള പഠനശാഖ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാവരും മനസ്സിലൂടെ ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദി നമ്പർ 0474 2919 0974 2919 0909 വിളിച്ചു മാത്രമല്ല മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490909 6649 0909. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന് ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ആസ്ട്രിയ പ്രീമിയറിലൂടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും എന്നിവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ട്രൂ ത്രൂ സെലക്ട് ചെയ്തിട്ട് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങൾ പോവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മ്യൂസിയങ്ങളെയും അവയുടെ നടത്തിപ്പിനെയും കുറിച്ചുള്ള പഠനശാഖ ഏതാണ് എന്നതായിരുന്നു നമ്മൾ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആർദ്രയാണ്. ആർദ്ര മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മ്യൂസിയോളജി എന്നാണ്. ആൻഡ് മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മ്യൂസിയോളജി എന്ന് തന്നെയാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മ്യൂസിയോളജി എന്ന് തന്നെയാണ്. അനീഷ് കൊല്ലമ്പടി ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മ്യൂസിയോളജി എന്ന് തന്നെയാണ്. സൽവിഷ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മ്യൂസിയോളജി എന്ന് തന്നെയാണ്. അൻഷേമി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മ്യൂസിയോളജി എന്ന് തന്നെയാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മ്യൂസിയോളജി എന്ന് തന്നെയാണ്. അനഘ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മ്യൂസിയോളജി എന്ന് തന്നെയാണ്. ആൻഡ് സംഗീത മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മ്യൂസിയോളജി എന്ന് തന്നെയാണ്. ആൻഡ് പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മ്യൂസിയോളജി എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അനഘൃത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മ്യൂസിയോളജി എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മ്യൂസിയോളജി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. മ്യൂസിയങ്ങളെയും അവയുടെ നടത്തിപ്പിനെയും കുറിച്ചുള്ള പഠനശാഖ മ്യൂസിയോളജി അഥവാ മ്യൂസിയം സ്റ്റഡീസ് എന്നറിയപ്പെടുന്നുണ്ട്. ചരിത്രപരമായ അറിവുകൾ ശേഖരിക്കുന്നതിനും അവയെ സംരക്ഷിക്കുന്നതിനും ഈ മേഖല വലിയ പങ്കാണ് കേട്ടോ വഹിക്കുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് ചരിത്രപരമായ നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, ചരിത്രപരമായ നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474291090947419 1909 0 വിളിച്ച് മാത്രമല്ല മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9524909059469. സോ കീപ് ഓൺ ലിസണിങ് ടു ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ destination.

Once again, we are back on Astraya Premier League with me, RJ Sultana, on Astraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ചരിത്രപരമായ നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് എന്നതായിരുന്നു നമ്മൾ ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് ഇരിക്കുന്ന ഷെമിച്ചേച്ചിയാണ്. ഷെമിച്ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നാണയശാസ്ത്രം എന്നാണ്. ആൻഡ് റിസ്വാന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ന്യൂമിസ്മാറ്റിക് എന്നാണ് മെസ്സേജ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ന്യൂമിസ്മാറ്റിക് എന്ന് തന്നെയാണ്. ആൻഡ് അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ന്യൂമിസ്മാറ്റിക് എന്ന് തന്നെയാണ്. അനീഷ് കൊല്ലമ്പടി ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ന്യൂമിസ്മാറ്റിക് എന്ന് തന്നെയാണ്. കൃഷ്ണകുമാർ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ന്യൂമിസ്മാറ്റിക് എന്ന് തന്നെയാണ്. ആൻഡ് സലോഷ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ന്യൂമിസ്മാറ്റിക് എന്ന് തന്നെയാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നാണയശാസ്ത്രം എന്നാണ്. അതുപോലെ തന്നെ കണ്ണൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ദ സ്റ്റഡി ഹിസ്റ്റോറിക് കോയിൻ ഈസ് ന്യൂമിസ്മാറ്റിക് എന്ന് തന്നെയാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ഹിസ്റ്റോറിക്കൽ ഡ്രാമ സ്റ്റഡീസ് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് കൂടി വന്നിരിക്കുന്നു, ന്യൂമിസ്മാറ്റിക് എന്നാണ്, പക്ഷേ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആൻസർ അറിയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പേരും കൂടി പറഞ്ഞിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ന്യൂമിസ്മാറ്റിക് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് സംഗീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ന്യൂമിസ്മാറ്റിക് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ന്യൂമിസ്മാറ്റിക് തന്നെയാണ്.

ാണ് കേരളത്തിലെ പ്രശസ്തമായ രവി വർമ്മ ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്? ഏത് മ്യൂസിയത്തിലാണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474291900 0474291900. വിളിച്ചു മാത്രമല്ല മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526649090 9526649090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: சிற்பம்.
1: புத்தன் பாடன ரீதிகள், வைஃபை கனெக்டட் டிஜிட்டல் கிளாஸ் முறைகள், அந்தாராஷ்டிர நிலவாரமுள்ள இங்கிலீஷ் ஸ்பீக்கிங் கேம்பஸ் தொடங்கிய பிரத்யேகதகளுள்ள கொல்லம் ஜில்லையிலെ ஏக ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Asriya Premiere.
1: Once again, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ പ്രശസ്തമായ രവി വർമ്മ ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഏത് മ്യൂസിയത്തിലാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതിനു മുന്നായി ഒരു കോളർ കൂടി ഉത്തരം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ? സച്ചിൻ. സച്ചിൻ, ഉത്തരം പറയാൻ റെഡിയാണോ? അതൊക്കെ പോട്ടെ, ചായയൊക്കെ കുടിച്ചോ?
2: ചായ ഒന്നും കുടിച്ചില്ല.
1: നമ്മളിങ്ങനെ ചോദ്യങ്ങളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാണ്. അവിടെ മഴയുണ്ടോ?
2: ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു,
1: ഇപ്പൊ ഇല്ല. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നോ സച്ചിന്റെ?
2: ഇല്ല, സ്കൂൾ തുറന്നില്ല.
1: വെക്കേഷൻ ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കല്ലേ? ഓക്കെ, എങ്കി ഉത്തരം പറഞ്ഞോ.
2: ശ്രീചിത്ര
1: ആർട്സ്. ഉറപ്പിക്കാവോ?
2: ഉറപ്പിക്കുക.
1: 100 തരാം എങ്കി. കൺഗ്രാചുലേഷൻ, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വിളിച്ച സച്ചിനാണ്. സച്ചിൻ പറഞ്ഞ ഉത്തരം റൈറ്റ് ആൻസർ ആണ്. കേരളത്തിൽ രാജാ രവിവർമ്മയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആർട്സ് ഗാലറിയിലാണ്. നേപ്പിയർ മ്യൂസിയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ഗാലറിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രവിവർമ്മ ചിത്രശേഖരണം ഉള്ളതുപോലെ. നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം ട്രിവാൻഡ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശ്രീചിത്ര ആർട്സ് ഗാലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാജാ രവിവർമ്മ ആർട്സ് ഗാലറി ട്രിവാൻഡ്രം എന്നാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീചിത്ര ആർട്സ് ഗാലറി എന്നാണ്. സലോഷ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശ്രീചിത്ര ആർട്ട് ഗാലറി എന്നാണ്. അതുപോലെ തന്നെ മായ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശ്രീചിത്ര ആർട്ട് ഗാലറി ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കിളിമാനൂർ കൊട്ടാരം എന്നാണ്. ആൻഡ് കൃഷ്ണകുമാർ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശ്രീചിത്ര ആർട്ട് ഗാലറി ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആർട്സ് ഗാലറിയിലാണെന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശ്രീചിത്ര ആർട്സ് ഗാലറി ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശ്രീചിത്ര ആർട്ട് ഗാലറി ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ കണ്ണൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നേപ്പിയാർ മ്യൂസിയത്തിന് തൊട്ടടുത്തിട്ടുള്ള രാജാ രവിവർമ്മ ആർട്ട് ഗാലറി എന്ന് തന്നെയാണ്. സോ മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, പുരാതനമായ എഴുത്തുകളും ലിപികളും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? അപ്പോൾ ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, പുരാതനമായിട്ടുള്ള എഴുത്തുകളും ലിപികളും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 291 9090 0474 291 9090 വിളിച്ച് മാത്രമല്ല മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529640 952-662-6690 So keep on listening to Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: എന്താടാ പിന്നെ കാണാം?
4: ആ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആറ്റുമ്മന്നൂർ.

Once again, we are back on Astraya Premier League with me, RJ Sultana, on Astraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, 51 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പോൾ എനിക്കെന്തായാലും ഇന്നത്തെ APL ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതിന് മുൻപായി നമ്മളൊരു ബ്രേക്കിന് പോലെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പുരാതനമായ എഴുത്തുകളും ലിപികളും പഠിക്കുന്ന ശാസ്ത്ര ശാഖ ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സാണ് വാട്സപ്പിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് ഇരിക്കുന്നത് കണ്ണനാണ്. കണ്ണൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പാലിയോഗ്രഫി എന്നാണ്. അതുപോലെ തന്നെ തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു എപ്പിഗ്രഫി എന്നാണ്. സാലോഷ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു എപ്പിഗ്രഫി എന്ന് തന്നെയാണ്. കൃഷ്ണകുമാർ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പാലിയോഗ്രഫി എന്നാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ആർക്കിയോളജി എന്നാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പാലിയോഗ്രഫി എന്നാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു എപ്പിഗ്രഫി എന്നാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പാലിയോഗ്രഫി എന്നാണ്. ആൻഡ് സംഗീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു എപ്പിഗ്രഫിയാണ്. പ്രശാന്ത് ഏട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു എപ്പിഗ്രഫി എന്ന് തന്നെയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അനഘ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു എപ്പിഗ്രഫി എന്ന് തന്നെയാണ്. സോ തെറ്റിപ്പോയവർ ആരും വിഷമിക്കേണ്ട, നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും തിരിച്ചു പിടിക്കാം കേട്ടോ. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. പഴയകാല ലിഖിതങ്ങളും ലിപികളും പഠിക്കുന്ന ശാസ്ത്രശാഖ പുരാലിഖിത വിജ്ഞാനീയം അഥവാ എപ്പിഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത്. സോ മെസ്സേജ് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് എനിക്കെന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ശരിയുത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ട്രൂത്ത് സെലക്ട് ചെയ്ത് ഫ്രൈഡേ ആ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ലൈവിൻ്റെ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും എനിക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.
2: നിറന്നേ മനസ്സു നിറന്നേ.

0: നമസ്കാരം, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലബ് ഉടമാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ക്ലബ് ഉടമായിട്ട് ഈ ഒരു ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. സിനിമാ വിശേഷങ്ങളും സ്റ്റോറിയും ഒക്കെ കേൾക്കാനുള്ള ഒരു സമയം ഇങ്ങനെ ആഗതമായിരിക്കുകയാണ്. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഗെയിമൊക്കെ കളിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇനി എന്തായാലും ഒരു അടിപൊളി സിനിമയുടെ സ്റ്റോറിയും വിശേഷവും ഒക്കെ കേട്ടാലോ. 1990 റിലീസായി. ഭരതന്റെ സംവിധാനത്തിൽ ബേബി ശ്യാമിലി, ജയറാം, നെടുമുടി വേണു, ഉർവശി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു മലയാള ചിത്രമാണ് മാളൂട്ടി.
1: അച്ഛൻ ഇപ്പൊ പ്ലെയിനിലല്ലേ മോളെ?
2: കടലിന്റെ മുള്ളക്കൂടി അപ്പഴേം വരുക. അപ്പൊ വീണാലോ?
1: ഉരുത്തക്കേട് പറയുന്നോ?
2: ഇല്ല, വീഴല്ലേ എന്റെ തേവരെ.
0: സുപ്രിയ ഇന്റർനാഷണലിന്റെ ബാനറിൽ അജിതാഹരി നിർമ്മിച്ച ഈ ഒരു ചിത്രം വിതരണം ചെയ്തത് ഗാന്ധിമതിയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടിയിലേക്ക് വീണ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ ഇരുവൃത്തം കേട്ടോ. കഥാ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ജോൺ പോൾ ആണ്. ഇന്നും ഈ ഒരു സിനിമ പ്രേക്ഷകരുടെ നെഞ്ചിലൊരു വിങ്ങലായി അവശേഷിക്കുന്ന മൂവി തന്നെയായിരിക്കും. ഒരു അവധിക്കാലം ആഘോഷിക്കാനായിട്ട് മാതാപിതാക്കൾക്കൊപ്പം എത്തുന്ന മാളൂട്ടി എന്ന 5 വയസ്സുകാരി അബദ്ധത്തിൽ ഒരു കുഴൽ കിണറിൽ വീണു പോകുന്നതാണ് സിനിമയുടെ പ്രമേയം. അവിടെ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ദൗത്യവും ആ സമയത്ത് അവളുടെ മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളുമാണ് ഈ ഒരു ചിത്രം പറയുന്നത്. മാളൂട്ടിയായി അഭിനയിച്ച ബേബി ശ്യാമിലിയുടെ പ്രകടനം ആരുടെയും കണ്ണു നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. എടുത്തു പറയേണ്ടതും ഈ കൊച്ചുകുട്ടിയുടെ അഭിനയമാണ്. ഒപ്പം തന്നെ ജയറാം, ഉർവശി എന്നിവർ മാതാപിതാക്കളായി സിനിമയിൽ ജീവിക്കുകയായിരുന്നു.
3: പട്ടിക്കുട്ടിയല്ല, എന്റെ മാളൂട്ടി അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു കൊമ്പനാനെ കൂടി ഞാൻ കൊണ്ടുപോകും.
0: വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണെങ്കിലും കുഴൽക്കിണർ അപകടങ്ങളെ കുറിച്ചുള്ള വലിയൊരു ജാഗ്രത തന്നെയാണ് ഈ ഒരു ചിത്രം നമുക്ക് നൽകുന്നത്. ഒരേ സമയം ഭയവും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ എന്താണ് എന്ന് നമ്മളെ അനുഭവിപ്പിച്ച ഒരു മനോഹരമായ ചലച്ചിത്രം തന്നെയാണ് മാളൂട്ടി എന്ന സിനിമ. സിനിമയുടെ ജീവൻ തന്നെ ഈ 5 വയസ്സുകാരിയായ ബേബി ശ്യാമിലിയാണ്. കുറുമ്പും നിഷ്കളങ്കതയും നിറഞ്ഞ മാളൂട്ടി എന്ന കുട്ടി അബദ്ധത്തിൽ ഒരു കുഴൽ കിണറിൽ അകപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച ഭയം ചെറുതല്ല. ആ ഇരുട്ടറയിൽ കിടന്ന് അവൾ കരയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകരും ഒപ്പം കരഞ്ഞുപോകും. ശ്യാമിലി എന്ന ബാലതാരത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ സിനിമയിലെ മാളൂട്ടി എന്ന കഥാപാത്രം.
4: അയ്യേ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. മൂത്തമ്മാൻ, ഇതും ശരിയാവില്ലല്ലോ. അച്ഛമ്മ എവിടെ, വിളിക്കേ.
0: അതുപോലെ എടുത്തു പറയേണ്ടതാണ് ജയറാമിന്റെ അഭിനയം. ഉണ്ണികൃഷ്ണൻ എന്ന ക്യാരക്ടർ നെയിമിലാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മാളൂട്ടിയുടെ പ്രിയപ്പെട്ട പപ്പ, മകളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു സാധാരണ അച്ഛൻ, തന്റെ കൺമുന്നിൽ വെച്ച് കുഞ്ഞ് അപകടത്തിൽ പെടുമ്പോൾ ആ അച്ഛൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും നിസ്സഹായതയും ജയറാം സാർ വളരെ സ്വാഭാവികമായിട്ട് തന്നെയാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉർവശി മാമിന്റെ അഭിനയം. രാജി എന്ന ക്യാരക്ടറിലാണ് ഉർവശി മാം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മാളൂട്ടിയുടെ അമ്മ, ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും അവൾക്ക് അപകടം പറ്റുമ്പോഴുണ്ടാകുന്ന നെഞ്ചു പൊട്ടുന്ന വേദനയും ഉർവശി എന്ന നടിയുടെ അഭിനയത്തിലൂടെ നമുക്ക് കാണാം. സിനിമയുടെ 2nd പകുതിയിലേക്ക് എത്തുമ്പോഴേക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ആ അമ്മ മനസ്സ് പ്രേക്ഷകരുടെ കണ്ണു നിറയ്ക്കും.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആയിരത്തി തൊള്ളായിരത്തി 1990 റിലീസായ ഭരതൻ സാവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മാളൂട്ടി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. മാളൂട്ടി എന്ന ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും ഇതൊരു കഥ മാത്രമാണോ എന്ന്. എന്നാലല്ല, ഈ സിനിമയ്ക്ക് പിന്നിൽ ലോകത്തെ മുഴുവൻ പ്രാർത്ഥനയിൽ ആഴ്ത്തിയ ഒരു യഥാർത്ഥ സംഭവമുണ്ട്. ജെസീക്ക മക്ലൂർ എന്ന കുഞ്ഞിന്റെ കഥ. 1987 ഒക്ടോബർ 14 അമേരിക്കയിലെ ടെക്സസിൽ വെച്ചിട്ടാണ് ഈ ഒരു നടക്കുന്ന സംഭവം ഉണ്ടായത്. വെറും 18 മാത്രം പ്രായമുള്ള ജെസീക്ക എന്ന കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവളുടെ വീട്ടുപറമ്പിലെ ഒരു പഴയ കുഴൽക്കിണറിലേക്ക് വീണു പോവുകയാണ്. ഏതാണ്ട് 22 താഴ്ചയിലാണ് കേട്ടോ ആ കുഞ്ഞ് ചെന്ന് കുടുങ്ങുന്നത്.
1: അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞാനോടാ?
2: അല്ല, അമ്മ ഇവിടെ വിട്ട് വരില്ലെന്നല്ലേ പറയാറ്?
1: അത് അവനൊരു സൗകര്യമാക്കി. അല്ല, ഇത്രയും നാളും ഇയാളൊക്കെ ഇല്ലായിരുന്നല്ലോ. തലേണ മന്ത്രത്തിന്റെ ഒരു ശക്തിയെ, കാലെടുത്ത് കുത്തിയപ്പോഴേ എനിക്കറിയാം ഇതല്ല ഇതിനപ്പുറം നടക്കുന്നു.

58 മണിക്കൂർ നീണ്ട ആ ഒരു മഹാദൗത്യം ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണുന്നതിനേക്കാൾ ഭീകരമായിരുന്ന സാഹചര്യമായിരുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണായത് കൊണ്ട് തന്നെ കുഞ്ഞിനെ തുരന്നെടുത്ത് ചെല്ലുക എന്നത് അതീവ ദുഷ്കരമായിരുന്നു. രക്ഷാപ്രവർത്തകർ അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് രാപ്പകലില്ലാതെ അധ്വാനിച്ചു. ആ ഇരുട്ടറയിൽ കിടന്ന് ഭയന്നുപോയ കുഞ്ഞ് ജസീക്ക തന്റെ പ്രിയപ്പെട്ട നഴ്സറി പാട്ടുകൾ പാടിക്കൊണ്ടാണ് ജീവൻ നിലനിർത്തിയത്. ഒടുവിൽ 58 മണിക്കൂറുകൾക്ക് ശേഷം, അതായത് ഏകദേശം 2.5 ദിവസത്തെ കഠിന ശ്രമത്തിനൊടുവിലാണ് ആ കുഞ്ഞിനെ അവർ ജീവനോടെ പുറത്തെടുത്തത്. ഈ അത്ഭുത രക്ഷാപ്രവർത്തനത്തെ ആസ്പദമാക്കി ഹോളിവുഡിൽ എവറിബഡീസ് ബേബി ദ റെസ്ക്യൂ ഓഫ് ജസീക്ക എന്നൊരു ടെലിവിഷൻ സിനിമ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് സംവിധായകൻ ഭരതനും തിരക്കഥാകൃത്ത് ജോൺ പോളും ചേർന്നിട്ട് മാളൂട്ടി എന്ന പേര് മലയാളത്തിൽ ഈ ഒരു കഥ ദൃശ്യാവിഷ്കരിച്ചത്. കേരളത്തിലെ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറ്റി എഴുതിയപ്പോഴും ആ യഥാർത്ഥ സംഭവത്തിന്റെ തീവ്രത ഒട്ടും ചോർന്നു പോകാതെ മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. ഇന്നും കുഴൽക്കിണർ അപകട വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് മാളൂട്ടി എന്നാകാനുള്ള കാരണവും ഇത് തന്നെയാണ്. കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നതും.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ഡി സതീശൻ ഉൾപ്പെടെ 21-അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ സി പി ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
1: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്,

0: സി പി ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻമുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ മന്ത്രിസഭാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കെഎസ്ആർടിസി ബസുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്.
3: ജൂൺ 15 മുതൽ, അടുത്ത മാസം 15 തീയതി മുതൽ കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
2: ആശാ വർക്കർമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും, അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1000 രൂപ വീതം വേതന വർദ്ധനവ് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി മെയ് 21-22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
1: മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം. എംഎൽഎയും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവെ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവെയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവെയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ഐഎസ്ആർഒയും നോർവെയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. പിഎം വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ +2 പരീക്ഷാഫലം മെയ് 26 പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ എംഎ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര 15 June നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: Clapboard.
1: Once again, welcome back to Clapboard with me, RJ Anusha. ബാലൂട്ടി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ ക്ലബ്ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആക്ച്വലി ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് സംവിധായകൻ ഭരതനും തിരക്കഥാകൃത്ത് ജോൺ പോളും കോവളത്തെ ഒരു ഹോട്ടലിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്താണ് അവിചാരിതമായിട്ട് അവരൊരു ഇറ്റാലിയൻ സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. വിദേശത്ത് നടന്ന സമാനമായ ഒരു കുഴൽക്കിണൽ അപകടത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് അവർ സാക്ഷിയായിരുന്നു. അവർ നൽകിയ കൃത്യമായ വിവരങ്ങളാണ് സിനിമയിലെ സാങ്കേതികമായ രംഗങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകിയത്. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന മനോഹരമായ ടൈറ്റിൽ കാർഡിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലരും? ഒരു കൊച്ചുകുട്ടി വരച്ചതുപോലെയുള്ള ആ ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ വരച്ചത് ഭരതൻ സാറിന്റെ മകനായിട്ടുള്ള സിദ്ധാന്ത് ഭരതനാണ്, അതായത് ഇന്നത്തെ പ്രശസ്ത സംവിധായകൻ. ഒപ്പം അദ്ദേഹത്തിന്റെ ചേച്ചിയും ചേർന്നിട്ടാണ് സിനിമയുടെ മൂഡിന് അനുയോജ്യമായ രീതിയിൽ ഭരതൻ സാർ അത് സിനിമയിൽ ഉപയോഗിക്കുകയായിരുന്നു.
2: രാജി, രാജി, രാജി, നമ്മുടെ മോളെ വിളിക്ക് രാജി.
1: ഒരു കൊച്ചുകുട്ടിയെയും നായയെയും വെച്ച് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് കഠിനകരമായിരുന്നു. കുട്ടി ഓടി വരുമ്പോൾ അറിയാതെ കുഴിയിലേക്ക് നോക്കുന്നത് ഒഴിവാക്കാൻ വലിയ പ്രയത്നം തന്നെ വേണ്ടി വന്നു. അതുപോലെ കുട്ടി കുഴിയിൽ വീണതിന് ശേഷം കൂടെയുള്ള പട്ടി ആ കുഴിയിലേക്ക് നോക്കി കുരയ്ക്കണമായിരുന്നു. ഇതിനായി ഒരു തന്ത്രമാണ് അണിയർ പ്രവർത്തകർ പ്രയോഗിച്ചത്. മദ്രാസിൽ നിന്നും കൊണ്ടുവന്ന ആ നായയെ നോക്കുന്ന കെയർടേക്കറായ പയ്യന്റെ ശബ്ദം ഒരു ടേപ്പ് റെക്കോർഡറിലാക്കി ആ കുഴൽ കിണറിനുള്ളിൽ അവർ വെക്കുകയുണ്ടായി. തന്റെ യജമാനന്റെ ശബ്ദം കേട്ടാണ് ആ പട്ടി കുഴിയിലേക്ക് നോക്കി കുരച്ചത്. എന്തായാലും അടുത്ത പ്രാവശ്യം ഈ ഒരു സിനിമ കാണുമ്പോൾ, ഈ സീനൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു സംഭവം ഓർമ്മ വരുമല്ലേ. രക്ഷാപ്രവർത്തനം പോലെ തന്നെ കഠിനമായിരുന്നു കേട്ടോ സിനിമയുടെ ചിത്രീകരണവും. മണ്ണുമാന്തി യന്ത്രങ്ങളും ഫയർഫോഴ്സ് വാഹനങ്ങളും ഒക്കെയായി വലിയൊരു സജ്ജീകരണം തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുക്കിയിരുന്നു. ഷൂട്ടിങ്ങിനിടയിൽ പെയ്ത കനത്ത മഴ പോലും രംഗങ്ങൾക്ക് കൂടുതൽ സ്വാഭാവികത നൽകാൻ അവർ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് കാലം എത്ര കഴിഞ്ഞാലും മലയാളത്തിലെ ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലറുകളുടെ പട്ടികയിൽ ബാലൂട്ടി എന്ന മൂവി മുൻപന്തിയിൽ നിൽക്കുന്നത്.

കേവലം ഒരു സിനിമ എന്നതിനപ്പുറം ഭരതൻ എന്ന ജീനിയസിന്റെ മേക്കിംഗ് മികവ് കൂടിയാണ് കേട്ടോ ഈ ഒരു സിനിമ. അപ്പൊ എന്തായാലും സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തേക്ക് ക്ലാബ് വൈബ്സ് ചെയ്യാൻ ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

ടേക്ക് എ ബ്രേക്ക്. ഗുഡ് ഈവനിംഗ്. കേൾക്കാൻ പോകുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ് വിത്ത് മീ ജീവി. വലിയ ചൂടിന് ആശ്വാസം നൽകിക്കൊണ്ട് ചെറിയ മഴയൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണത്തെ വേനൽ മഴ ഒരല്പം മുന്നേ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പണ്ടത്തെ പോലല്ല ഇപ്പൊ കീറ് കൃത്യമാണ് പ്രവചനങ്ങളൊക്കെ തന്നെയും. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും നീറ്റ് പുനഃപരീക്ഷയെ പറ്റിയാണ് പറയുന്നത്. June 21 നടക്കാൻ പോകുന്നത്. ഏറെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയി അവസാനം ഒരു തീയതി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. മാസങ്ങളായിട്ട് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്നുണ്ടായ റദ്ദാക്കിയ പരീക്ഷയാണ് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ, അതായത് നീറ്റ് UG എക്സാം. June 21 നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 5:15 വരെയാണ് നീറ്റ് പരീക്ഷ നടക്കുക. നേരത്തെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നിലവിലെ വിലാസവും പരീക്ഷ എഴുതുന്ന നഗരവും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ മാസം 21 രാത്രി 11:50 വരെ സമയവും അനുവദിച്ചിട്ടുണ്ട്. ഈ മാസം 21 വരെയാണ് സമയം. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രിഫറൻസ് നമുക്ക് നൽകാനായിട്ട് സാധിക്കും. ഈ സൗകര്യം ഉപയോഗപ്പെടുത്താത്തവർക്ക് നേരത്തെ തിരഞ്ഞെടുത്ത നഗരത്തിലെ പരീക്ഷാ കേന്ദ്രം തന്നെയാകും ലഭിക്കുക. വിലാസവും പരീക്ഷാ നഗരവും അല്ലാതെ മറ്റൊന്നിലും മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നുള്ളത് കൂടി ഓരോ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കുക. 21 ശേഷം ഒരു മാറ്റവും അനുവദിക്കുകയുമില്ല. ഇനിയിപ്പോ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് NEET.NTA.NIC.in എന്ന വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതി കേട്ടോ. പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ July 14 ലഭ്യമായി തുടങ്ങുക. രജിസ്ട്രേഷൻ ഫീസൊന്നും തന്നെ നൽകേണ്ടതില്ല, കാരണം ഇത്തരത്തിൽ പരീക്ഷ വീണ്ടും നടത്തുന്നതുകൊണ്ടാണ്. May 3 പരീക്ഷയ്ക്ക് ഈടാക്കിയ ഫീസ് തിരികെ നൽകുകയും ചെയ്യും. പുതിയ രജിസ്ട്രേഷൻ അനുവദിക്കില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. 22.05 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് UGC പരീക്ഷയാണ് ഈ പറയുന്ന ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്ന് 12 റദ്ദാക്കിയത്. CBI ഇതിന്റെ അന്വേഷണം നടത്തുകയാണ്. പക്ഷേ അന്വേഷണങ്ങൾ ഒരു വഴി കൂടെ നടക്കുമ്പോഴും പഠിച്ചു പോയി ആ എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ അവസ്ഥ കൂടി നമ്മുടെ ഭരണകർത്താക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
2: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: വൈഎസ് ഉള്ളപ്പോൾ വൈ വറി.

ടേക്ക് എ ബ്രേക്ക്. എപ്പോഴായാലും ഡീസലിന്റെയും പെട്രോളിന്റെയും വില പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചതുപോലെ വർദ്ധിക്കുന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. 3 രൂപ വീതമാണ് കൂട്ടിയത് സി എൻ ജിക്കും വില കൂടി 2 രൂപ കേട്ടോ. നികുതികൾ കൂടി ചേർത്ത് വരുമ്പോൾ യഥാർത്ഥ വില ഇതിലും അധികമാകാനാണ് സാധ്യത. തിരുവനന്തപുരത്ത് നിലവിൽ ഇപ്പോൾ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 110.61 രൂപയാണ്. ഡീസലിന് 99.38 രൂപയുമായി. പ്രീമിയം പെട്രോൾ വിലയിലും 3 രൂപയിലേറെ വർദ്ധനവുണ്ട്. കൊച്ചിയിലാകട്ടെ 118.28 രൂപയാണ് പുതിയ നിരക്ക് എന്ന് പറയുന്നത്. കാര്യം വേറെ ല്ല, പശ്ചിമേഷ്യൻ സംഘർഷം തന്നെയാണ്. ആഗോള വിപണിയിലെ ഈ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ഉയർന്ന സാഹചര്യത്തിലാണ് എണ്ണ കമ്പനികൾ വില കൂട്ടിയത്. ഫെബ്രുവരിയിൽ ബാരലിന് $70 താഴെയായിരുന്ന ക്രൂഡ് ഓയിലിന്റെ വില ഈ ഒരു സംഘർഷം തുടങ്ങിയതോടെ നമ്മുടെ മാർച്ച്, അതായത് ഒരു മാസങ്ങൾക്ക് ഇപ്പുറം 120 മുകളിലെത്തി എന്നാണ് പറയുന്നത്. ഇത് $106 നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിദിനം ഏകദേശം 1600 മുതൽ 1700 കോടി വരെ നഷ്ടമുണ്ടെന്നാണ് എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് കേട്ടോ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞത്, റെക്കോർഡ് പിന്നിട്ടതും ഈ ഇറക്കുമതിയുടെ ചിലവ് കൂടാനായിട്ട് കാരണമായി. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് US നിയന്ത്രണം ഏർപ്പെടുത്തിയതും തിരിച്ചടിയായിട്ടുണ്ട്. എക്സൈസ് തീരുവയില് 10 രൂപ ഇളവ് നൽകി വിലവർദ്ധന ഒഴിവാക്കാൻ കേന്ദ്രം ശ്രമിച്ചിരുന്നെങ്കിലും അതിലൊന്നും തന്നെ വലിയ ഫലം ഉണ്ടായിട്ടില്ല. 4 വർഷത്തിന് ശേഷമാണ് പെട്രോൾ ഡീസൽ വില ഇങ്ങനെ വർദ്ധിപ്പിച്ചത്. പ്രീമിയം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈസ്പീഡ് പെട്രോളിന് മാർച്ചിൽ 2 രൂപയിലധികം കൂട്ടിയിരുന്നു കേട്ടോ. മാർച്ചിൽ തന്നെ എണ്ണവില കൂട്ടിയേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിങ്ങനെ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ തുടരെ വിശദീകരണ കുറിപ്പുകളൊക്കെ ഇറക്കിയിരുന്നു. ഏറെക്കുറെ വില പിടിച്ചു നിർത്താനുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ച ശേഷം വില കൂട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഏപ്രിലിൽ വാണിജ്യ സിലിണ്ടറിന് 195 രൂപയും ഈ മാസം ആദ്യം 993 രൂപ കൂട്ടുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴുള്ള ആശങ്ക ഇനിയും ഇന്ധനത്തിന് വില കൂടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഇന്ധനത്തിന്റെ ഉപയോഗങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, വാഹനങ്ങളില്ലാതെ സഞ്ചരിക്കാതെ പറ്റില്ലല്ലോ. പക്ഷേ ഈ പറയുന്നത് പോലെ ഓരോരുത്തരും ഓരോ വാഹനങ്ങളിൽ സഞ്ചരിക്കാതെ 4 പേരൊക്കെ ഒരുമിച്ച് എവിടെയെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാർ എടുത്തൊക്കെ പോകുന്നത് തന്നെയായിരിക്കും ഇനിയുള്ള കാലം നല്ലതെന്ന് തോന്നുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇന്ത്യൻ കറൻസിക്ക് ഒരുപക്ഷെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അയ്യോ വയ്യ എന്ന് നിലവിളിച്ചേനെ കേട്ടോ. കാരണം ഏഷ്യയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള കറൻസി ആയിട്ട് നമ്മുടെ രൂപ മാറിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നത് മൂലം ഇറക്കുമതി ചിലവേറിയപ്പോൾ ഏഷ്യൻ കറൻസികളിൽ തന്നെ ഏറ്റവും മോശം പ്രകടനം ഇന്ത്യൻ രൂപയുടേതാണ്. ഈ വർഷം ഇതുവരെ മൂല്യത്തിലുണ്ടായ ഇടിവ് 6% മുകളിലാണ്. ഇത് പല മേഖലകളിലും ഇതിനോടകം തന്നെ ബാധിച്ചു കഴിഞ്ഞു. യുദ്ധത്തിന് ശേഷം 5% ഇടിവുണ്ടായി. കഴിഞ്ഞ 6 വ്യാപാര ദിനങ്ങളിലായിട്ട് 2% ഇടിവ് നേരിട്ടു. പശ്ചിമേഷ്യൻ യുദ്ധമൂലം വൻ നിക്ഷേപകർ ഡോളറിലേക്ക് ചുവട് മാറിയതാണ് ഈ പറയുന്ന വികസ്വര രാജ്യങ്ങളുടെ എല്ലാം കറൻസിയുടെ മൂല്യം ഇടിയാനായിട്ട് കാരണമായത്. അതിൽ നമ്മുടെ ഇന്ത്യയും പെടും. എന്നാൽ രാജ്യത്തെ ഓഹരി വിപണികളിൽ നിന്ന് വിദേശ നിക്ഷേപകർ വൻതോതിൽ വിൽപ്പന നടത്തുന്നതാണ് രൂപയെ കൂടുതൽ ദുർബലമാക്കുന്നതെന്നും പറയുന്നുണ്ട്. ഈ വർഷം ഇതുവരെ 2.1 ലക്ഷം കോടി രൂപയാണ് കേട്ടോ രാജ്യത്തെ ഓഹരി വിപണികളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടത്. ഓഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം ഡോളറിൽ കൊണ്ടുപോകുന്നതിനാൽ ഡോളർ ഡിമാൻഡ് ഉയരുകയാണ് ചെയ്യുന്നത്. ഫലം കാണാതെയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പൊ നടക്കുന്നത്. എന്തായാലും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ നിന്ന് ഡോളർ വിപണിയിലെത്തിച്ച് രൂപയെ രക്ഷിക്കാൻ റിസർവ് ബാങ്ക് നടത്തുന്ന ശ്രമങ്ങൾക്കും ഇപ്പോൾ കാര്യമായ ഫലമൊന്നും കാണുന്നില്ല. ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയും കറൻസിയുടെ ഇടിവിന്റെ തോത് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് ശ്രമം നടത്തുന്നുണ്ട്. നേരിയ ആശ്വാസമുണ്ടെങ്കിലും ഈ പറയുന്ന എണ്ണ വില വർധനയും വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റവും രൂപയെ ഓരോ ദിവസവും തളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഡോളർ സൂചിക ശക്തമായി തുടരുന്നതും രൂപയ്ക്ക് തിരിച്ചടി തന്നെയാണ്. 99% 2-inch നിലവാരത്തിലാണ് ഡോളർ സൂചിക നിലവിലുള്ളത്. വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്നും അതുവഴി ഡോളറിന്റെ ആകർഷണീയത അല്പം കുറയുമെന്നും വിപണി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മെച്ചപ്പെട്ട സാമ്പത്തിക ഡേറ്റകൾ പുറത്തു വന്നതോടെ ഈ സാധ്യതയ്ക്കും മങ്ങലേറ്റു. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ കറൻസി ആയിട്ടുള്ള രൂപയുടെ വില കുത്തനെ ഇടിയുകയാണ്. ഇതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ RBI നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലവത്താവുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നോക്കാം, പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് ആണ്. വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺ.

ടേക്ക് എ ബ്രേക്ക്. നാം ഏവരും കാത്തിരുന്ന ലോകകപ്പിന്റെ ഗാനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഡൈ ഡൈ എന്നാണ് കേട്ടോ പാട്ട് തുടങ്ങുന്നത്. ഡൈ ഡൈ എന്തായാലും ലോകകപ്പിന് പാട്ടും പാടി നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. കൊളംബിയൻ പോപ്പ് ഗായികയായിട്ടുള്ള ഷക്കീറയും നൈജീരിയൻ ഗായകൻ ബൂണാബോയും ഒരുമിച്ച് ഡൈ ഡൈ ലോകകപ്പ് ഔദ്യോഗിക ഗാനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. 2010 ദക്ഷിണാഫ്രിക്ക ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായിരുന്നു വക്ക വക്ക ദിസ് ടൈം ഫോർ ആഫ്രിക്ക. ഈ ഒരു ഗാനത്തിലൂടെ ലോക പ്രശസ്തയായിട്ടുള്ള ഷക്കീറയുടെ പുതിയ ഗാനവും അതിവേഗം ആരാധകരുടെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വക്ക വക്ക പാട്ടിനെ പറ്റി പറയേണ്ട, അതൊരു വൈബായിരുന്നു അല്ലെ. ലോക ഫുട്ബോൾ സംസ്കാരം ഐക്യം എന്നിവയുടെ ആഘോഷമാണെന്നാണ് പാട്ടിനെ ഫിഫ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. പ്രശസ്ത ഫുട്ബോൾ താരങ്ങളുടെയും രാജ്യങ്ങളുടെയും പേരുകൾ പാട്ടിലുണ്ട്. ബ്രസീൽ, ഉറുഗ്വായ്, അർജന്റീന, കൊളംബിയ എന്ന് തുടങ്ങി മെക്സിക്കോ, ജപ്പാൻ, കൊറിയ, നെതർലൻഡ് എന്നിങ്ങനെ നീളുന്ന ഒരു രാജ്യങ്ങളുടെ ലിസ്റ്റുകൾ ഈ പാട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. ന്യൂജേഴ്സിയിൽ ലോകകപ്പ് ഫൈനലിന്റെ ഇടവേള സമയത്ത് സംഘടിപ്പിക്കുന്ന സംഗീത പരിപാടിയിൽ ഷക്കീറ, മഡോണ, കൊറിയൻ പോപ്പ് സംഘമായിട്ടുള്ള BTS എന്നിവർ ഒന്നിച്ച് അണിനിരക്കുന്നുമുണ്ട്. ഇപ്പൊ ഈ ഡൈ ഡൈ എന്ന ലോകകപ്പ് ഗാനത്തിൽ ഉൾപ്പെടുത്തിയ രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യ എന്താണോ ഇതിനകത്ത് ഇടം പിടിക്കുക എന്നുള്ള ഒരു ചിന്തയായിരിക്കും നമുക്കൊക്കെ വന്നിട്ടുണ്ടാവുക അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് വർഷങ്ങളായിട്ട്. എന്തായാലും ഇത്തവണത്തെ ലോകകപ്പിനെയും നമുക്ക് വരവേൽക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: സോഷ്യൽ മീഡിയ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് യു പിയിലുണ്ടായ ഒരു അത്യപൂർവമായിട്ടുള്ള പ്രസവമാണ്. ആദ്യം ഒരു കുഞ്ഞ്, ഇനിയൊരു ഇടവേള. അഞ്ചാം നാള് മൂന്ന് കുഞ്ഞുങ്ങൾ കൂടി. എന്താ സംഭവം? ഒറ്റ ഗർഭത്തിലെ നാല് കുഞ്ഞുങ്ങളുടെ ജനനത്തിന് അഞ്ച് ദിവസം ഇടവേള കഴിഞ്ഞ് ഒമ്പതാം ദിവസം ആദ്യത്തെ കുഞ്ഞിന് സുഖപ്രസവത്തിലൂടെ ജന്മം നൽകിയ യുവതി. അഞ്ചാം ദിവസമാണ് മറ്റു മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചത്. രണ്ട് ആൺകുട്ടികളുടെയും രണ്ട് പെൺകുട്ടികളുടെയും അമ്മയായിട്ടുള്ള ആമിനയും ഇപ്പൊ സുഖമായിട്ടിരിക്കുകയാണ്. ലോധിപ്പൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മഹാവീർ സർവകലാശാല ആശുപത്രിയിലെ ഡോക്ടർ ശുഭ അഗർവാളിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രസവ ശുശ്രൂഷ നടന്നത്. നാല് കുഞ്ഞുങ്ങളുണ്ടെന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തിയപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് അമ്മയുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. എന്നാൽ മാതാപിതാക്കൾ നാല് കുഞ്ഞുങ്ങളെയും വേണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഇതോടെ മൂന്നാം മാസം മുതൽ ഡോക്ടർമാരുടെ ടീം രൂപീകരിച്ച് പ്രത്യേക പരിചരണം നൽകി. ആദ്യ കുഞ്ഞിനെ സുഖപ്രസവത്തിലൂടെ ലഭിച്ചതിനാൽ സെസേറിയൻ ഒഴിവാക്കി അഞ്ച് ദിവസം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അഞ്ചാം നാൾ മൂന്ന് കുഞ്ഞുങ്ങൾ കൂടി പിറന്നു. അങ്ങനെ അപൂർവമായ ഒരു പ്രസവമെന്ന് ഡോക്ടർമാരിതിനെ വിലയിരുത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും ഡോക്ടർമാർ നൽകിയ ആ ഒരു കെയർ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക്, അത് തന്നെയാണ് അവർ വളരെ ആരോഗ്യപരമായിട്ട് ഇത്തരത്തിൽ അഞ്ച് കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് മാറാനുള്ള ഒരു കരുത്ത് നൽകിയത്. എന്തായാലും ഇങ്ങനെ ഒരു കഥ യു പിയിൽ ഉണ്ടായതിനെ പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഇത്തവണത്തെ SSLC പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നടത്തിയതിനുമുണ്ടൊരു പ്രത്യേകത. റാങ്കുകൾക്കിടമില്ലാത്ത SSLC പരീക്ഷയുടെ ഇത്തവണത്തെ ഫലപ്രഖ്യാപനം മുൻപത്തെ SSLC റാങ്ക് ജേതാവാണ് നടത്തിയത്. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് 1986 SSLC പരീക്ഷയിൽ 3rd റാങ്കുകാരിയാണ്. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ഷർമിള 600-ൽ 580 മാർക്കാണ് കേട്ടോ അന്ന് വാങ്ങിയത്. ആ വർഷം ആദ്യം 3 റാങ്കും പെൺകുട്ടികൾക്കായിരുന്നു. പിന്നീട് MBBS നേടി ഡോക്ടറായ ഷർമിള MD പഠനത്തിനിടെയാണ് 1997 IAS നേടുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഷർമിളയ്ക്ക് ഏതാനും ദിവസം മുൻപാണ് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല കൂടി ലഭിച്ചത്. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഇടവേളയിൽ വകുപ്പിനിപ്പോൾ മന്ത്രി ഇല്ലാത്തതിനാൽ ഫലപ്രഖ്യാപന ചുമതല അങ്ങനെ ഷർമിളയെ തേടിയെത്തുകയായിരുന്നു. സാധാരണ മന്ത്രിയാണല്ലോ ഫലം പ്രഖ്യാപിക്കാറ്. ഒരിക്കലും ഇത്തരമൊരു അവസരം പ്രതീക്ഷിച്ചിരുന്നില്ല, ഏറെ സന്തോഷമെന്നും ഷർമിള പറയുകയുണ്ടായി. നന്നായി പഠിച്ചു തയ്യാറെടുത്ത് മാത്രമാണ് പരീക്ഷകളെല്ലാം എഴുതിയിരുന്നത് ും SSLC റാങ്ക് പ്രതീക്ഷിച്ചിരുന്നുവെന്നുമാണ് ഷർമിള പറഞ്ഞത്. ഫലപ്രഖ്യാപനത്തിനായും അതേ മികവോടെയുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നതായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷും സാക്ഷ്യപ്പെടുത്തി. കഴിഞ്ഞ 20 വർഷമായിട്ട് SSLC പരീക്ഷയിൽ റാങ്ക് സമ്പ്രദായം ഒഴിവാക്കിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റാങ്കിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ പഴയ റാങ്കുകാരി തയ്യാറായില്ല. റാങ്ക് സമ്പ്രദായം കുട്ടികളിൽ അമിത സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒഴിവാക്കിയത്. പിന്നീട് ഗ്രേഡ് സമ്പ്രദായം നടപ്പാക്കി. SSLC പരീക്ഷ എഴുതിയ വർഷം 46.73 ആയിരുന്നു വിജയമെങ്കിൽ ഷർമിള ഫലം പ്രഖ്യാപിച്ച ഇത്തവണ അത് 99.07 ആണ്. അത്രത്തോളം വലിയ ഒരു മാറ്റവും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. എന്തായാലും പഴയ 3rd റാങ്കുകാരിക്ക് കാലത്തിന്റെ ഫുൾ A+ പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം കൂടി തേടി വന്നിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ GV. സ്റ്റേ ട്യൂൺഡ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: പശ്ചിമഘട്ടത്തിലെ ഏലത്തോട്ടങ്ങൾക്കിടയിൽ കുറേ കാലമായിട്ട് തിരഞ്ഞതാണ് ഒരു പാമ്പിനെ. പവിഴപ്പാമ്പ് അഥവാ ബിബിറോൺസ് കോറൽ സ്നേക്. വെങ്കല നിറത്തിൽ തിളങ്ങുന്ന ശരീരവും കറുത്ത വളയങ്ങളും ചേർന്ന ഈ ഒരു കാഴ്ച ഒരുപക്ഷെ വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നതല്ല. അവനെ കണ്ടു തന്നെ അറിയണം ആ സൗന്ദര്യം. ആ പാമ്പിനെ കാണിച്ചു തരുന്ന ഉപ്പുതുറ സ്വദേശിയായിട്ടുള്ള അനൂപ് മാത്യുവിനോട് നന്ദി പറഞ്ഞാലും തീരില്ല. പവിഴപ്പാമ്പിനെ ക്യാമറയിൽ പകർത്തിയ സുധീഷ് തട്ടേക്കാട് പറഞ്ഞ വാക്കുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. 8 കൊല്ലമായിട്ട് ഉരഗങ്ങളെയും പക്ഷികളുടെയും ലോകത്ത് വിദേശ സഞ്ചാരികൾക്കടക്കം വഴികാട്ടിയായി പ്രവർത്തിക്കുകയാണ് സുധീഷ് തട്ടേക്കാട് എന്ന ഫോട്ടോഗ്രാഫർ. പശ്ചിമഘട്ടത്തിൽ ചിക്കമംഗ്ലൂർ മുതൽ അഗസ്ത്യാർകൂടം വരെ കണ്ടുവരുന്ന ഒരിനം പവിഴപ്പാമ്പാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. എഴുത്താണി വളയൻ എന്നും ഇതിന് പേരുണ്ട്. 50 മുതൽ 88 സെന്റിമീറ്റർ നീളം വരും. ശരീരത്തിന് അടിഭാഗത്തായിട്ട് ഓറഞ്ച് നിറം. 1858 ഫ്രഞ്ച് ജന്തുശാസ്ത്രജ്ഞനായിട്ടുള്ള ഗബ്രിയൽ ബിബ്രോൺസ് ആണ് ഈ ഇനം പാമ്പിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അന്യജീവികൾ ആക്രമിക്കാൻ വരുമ്പോൾ തല ഉടലിനടിയിൽ താഴ്ത്തി വാൽ ചുരുട്ടിക്കിടക്കും. മണ്ണിനടിയിലും കാട്ടിലെ ഇലകൾക്കുമൊക്കെ അടിയിലാണ് ഇവന്റെ സ്ഥലം. കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അവിടെ തന്നെയാണ്. മഴ കൂടുതലുള്ളപ്പോൾ പുറത്തിറങ്ങും കേട്ടോ. രാത്രികാലങ്ങളിൽ ഇരയെ തേടും. ചെറു പാമ്പുകളും തവളകളും ഒക്കെയാണ് ഭക്ഷണം. തലച്ചോറിനെ ബാധിക്കുന്നതാണ് ഇതിന്റെ വിഷം എന്ന് പറയുന്നത്. പ്രതിവിഷം ഇന്ത്യയിൽ ലഭ്യമല്ല എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. പൊതുവെ ആക്രമണകാരികളല്ല ഈ പാമ്പ്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 4 ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കാണാനൊക്കെ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു പവിഴപ്പാമ്പിനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സുധീഷ് തട്ടേക്കടന്ന ഫോട്ടോഗ്രാഫർ ഒരൊറ്റ ക്ലിക്കിൽ പകർത്തിയിരിക്കുകയാണ്. മനോഹരമായ ഒരു ചിത്രം. ടേക്ക് എ ബ്രേക്കിൽ അപ്ഡേഷൻസ് അവസാനിക്കുന്നില്ല. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

എഴുതുന്ന ഗോഡ്ഫാദർ നോവൽ എന്ന പ്രത്യേകതയോടുകൂടിയാണ് ഈ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നത്. എഴുത്തുകാരി അഡ്രിയാന ഡ്രിജിയാനയുടെ നോവലിന് കോണി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഗോഡ്ഫാദർ കഥകളിയിലെ സ്ത്രീകളുടെ കാഴ്ചപ്പാടിലൂടെയാണ് അഡ്രിന പുതിയ കഥ പറയുന്നത്. വീറ്റോ കോർലിയോണിന്റെ ഏക മകളായിട്ടുള്ള കോണിയോ കോർലോൺ ആണ് പുതിയ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. നോവലിസ്റ്റ് മരിയ പുസോയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ഔദ്യോഗികമായിട്ട് അനുമതി നൽകുന്ന നാലാമത്തെ പുസ്തകമാണ് ഈ ഇറങ്ങാൻ പോകുന്ന ഗോഡ്ഫാദർ. അടുത്ത വർഷം പകുതിയോടെ വിപണിയിലെത്തുമെന്നാണ് പ്രസാധകരായിട്ടുള്ള റാൻഡം ഹൌസ് അറിയിച്ചിട്ടുള്ളത്. 1969 പ്രസിദ്ധീകരിച്ച ദ ഗോഡ്ഫാദർ പരമ്പരയിലെ ആദ്യ നോവൽ ലോകമെമ്പാടുമായിട്ട് 21 കോടിയിലധികം കോപ്പികൾ വിറ്റഴിച്ചു. ഫ്രാൻസിസ് ഫോർഡ് കപ്പോള സംവിധാനം ചെയ്ത ഇതിന്റെ സിനിമാ പതിപ്പുകൾ 9 ഓസ്കർ

അവാർഡുകളും നേടി. അപ്പോ ദ ഗോഡ് ഫാദറിന്റെ ഫാൻസ് ആയിട്ടുള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പുതിയ ഗോഡ് ഫാദർ എത്തുന്നു എന്നുള്ളത്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: പാചകവാതക വിതരണ ഏജൻസികൾ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിച്ചതോടെയാണ് ഈ പാചകവാതക വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏജൻസികളെ ചില ക്രമക്കേടുകളൊക്കെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് പരാതികൾ വന്നതിനെ തുടർന്നാണ് ഏജൻസികളെല്ലാം പരിശോധന നടത്താൻ വേണ്ടിയിട്ട് പൊതുവിതരണ വകുപ്പ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ക്രമക്കേടുകൾ കാണിക്കുന്ന ഏജൻസികളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ശരിക്കും ഇതുവരെ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം തന്നെ 1937 പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. അനധികൃതമായിട്ട് ശേഖരിച്ചിരുന്ന സിലിണ്ടർ വാണിജ്യ ആവശ്യത്തിനുള്ള പൊതുമേഖലാ എണ്ണ കമ്പനികളുടെയും സ്വകാര്യ കമ്പനികളുടെയും സിലിണ്ടറുകൾ ഗോഡൌണിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത്. അപകടകരമായിട്ടുള്ള നിലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഗോഡൌണിലും പരിസര പ്രദേശങ്ങളിലും സിലിണ്ടറുകൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പല ഏജൻസികളും. ഇതും ഗുരുതര വീഴ്ച തന്നെയാണ്. അത്തരത്തിലുള്ളവരെയും പിടികൂടാനുള്ള സാധ്യത ഏറെയാണ്. മിതമായ രേഖകളില്ലാതെ ഈ പാചകവാതകം വിതരണം ചെയ്യുന്നുണ്ട്. അതായത് തോന്നിയ വിലയ്ക്ക് മിതമായ രേഖകളൊന്നും ഇല്ലാതെ തന്നെ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്കും പൂട്ടുവീഴും. സിലിണ്ടറുകളിൽ IOCയുടേതെന്ന് കണ്ടെത്തി 1276 എണ്ണം പ്ലാന്റിലേക്ക് മാറ്റുകയും ചെയ്തു. ബാക്കിയുള്ളവ സെയിൽസ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ അതത് ഓയിൽ കമ്പനികളുടെ അധീനതയിലുള്ള ഗ്യാസ് ഏജൻസികളെ തിരികെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കളക്ടറാകും ഏജൻസിക്കെതിരായിട്ടുള്ള തുടർ നടപടികൾ എടുക്കുക. ക്രമക്കേടുകൾ കണ്ടെത്താൻ ഇത്തരത്തിലുള്ള പരിശോധന നടത്തുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസറും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാചകവാതകത്തിന്റെ വിലയൊക്കെ അമിതമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെയൊക്കെ സാഹചര്യത്തിൽ, ഇത്തരത്തിൽ ഏജൻസികൾ കാണിക്കുന്ന ക്രമക്കേടുകൾക്കെല്ലാം തന്നെ പിടിവിടാനായിട്ട് പോവുകയാണ്. ഇനി നമ്മുടെ ശ്രദ്ധയിൽ ഇത്തരം ക്രമക്കേടുകൾ കാണുകയാണെങ്കിലും നമുക്ക് അധികൃതരെ അറിയിക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 2 എന്നീ ചിത്രങ്ങളിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ വലിയ വിജയമായിട്ട് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. ഇപ്പോഴിതാ 3 ഭാഗത്തെ കുറിച്ചുള്ള ഓരോ ചെറിയ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാവുകയാണ്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം, ജോർജ് കുട്ടിയും കുടുംബവും ഇനി എന്ത് പ്രതിസന്ധികളെയാണ് നേരിടുക എന്നാണ് ആരാധകർക്ക് ആദ്യം അറിയേണ്ടത്. ആദ്യ ഭാഗത്തിൽ ഗീതാ പ്രഭാകരന്റെയും സഹദേവന്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ജോർജ് കുട്ടി രണ്ടാം ഭാഗത്തിൽ കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് തന്നെയാണ് പോയത്. ഇനി 3 ഭാഗത്തിൽ എന്താണ്? അതേസമയം ആദ്യ ഭാഗത്തിൽ കൊല്ലപ്പെട്ട വരുൺ പ്രഭാകർ എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. റോഷൻ ബഷീർ അവതരിപ്പിച്ച വരുൺ പ്രഭാകരും കലാഭവൻ ഷാജോൺ അവതരിപ്പിക്കുന്ന സഹദേവനും ആദ്യ ഭാഗത്തിന് ശേഷം കഥയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന 3 ഭാഗത്തിൽ ഈ കഥാപാത്രങ്ങൾ വീണ്ടും എത്തുമോ എന്ന ചർച്ചയാണ് ഏറെ നാളായി സോഷ്യൽ മീഡിയകളിൽ സജീവം. ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്ക് കൂടുതൽ ശക്തി നൽകുകയാണ് ചിത്രത്തിൽ ജോർജ് കുട്ടിയുടെ മകളായി എത്തിയ എസ്തറാനി. അൻസിബ ഹസർ എസ്തർ അനിൽ. എന്തായാലും എസ്തർ നൽകിയ ഒരു അഭിമുഖത്തിനിടെ ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ ദൃശ്യം 3 ഒരുപക്ഷെ സഹദേവൻ ഉണ്ടാകുമോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അറിയില്ല എന്നതായിരുന്നു ഇവരുടെ മറുപടി. എന്നാൽ വരുൺ പ്രഭാകർ വീണ്ടും വരുമോ എന്ന ചോദ്യത്തിന് എസ്തർ നൽകിയ യെസ് എന്ന മറുപടിയാണ് ഇപ്പോൾ എന്തായാലും വൈറലായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ ചിത്രം പുറത്തിറങ്ങിയതിന് ശേഷം ഇതിന്റെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിയിട്ടുള്ളൂ. ഇപ്പൊ ഈ ഇന്റർവ്യൂവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പങ്കാളികളാകാം. എന്തായാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ടേക്ക് എ ബ്രേക്ക്. SSLC റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മേലെയാണ് വിജയ ശതമാനം. ഇനി SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ 25-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044 സീറ്റുകളുണ്ട്. BHSC സ്കൂളുകളിൽ 33,000 സീറ്റുകളുമുണ്ട്. കൂടാതെ SSLC പാസ്സായവർക്ക് ഉപരിപഠനത്തിനായിട്ട് പോളിടെക്നിക്കുകളിലും IITകളിലുമായിട്ട് ഏകദേശം 30,545 സീറ്റുകളുണ്ട്. ഇത്തവണ SSLC പരീക്ഷ പാസ്സായവരുടെ സർട്ടിഫിക്കറ്റുകൾ June 1st മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ പരീക്ഷയ്ക്കുണ്ട്. SSLC പാസ്സായവർക്കുള്ള പുനർമൂല്യനിർണയം തുടങ്ങിക്കഴിഞ്ഞു. 21 വരെ ഇതിന് അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കും. ഇനിയുള്ളത് സേ പരീക്ഷയാണ്. SSLCയിൽ പരാജയപ്പെട്ടവർക്കുള്ള സേ പരീക്ഷ June 1st നടക്കും. പരമാവധി 3 വിഷയങ്ങൾക്കാണ് കേട്ടോ ഈ സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. SSLC ഫലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയാണ്. 99.72% ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ലയാകട്ടെ കുട്ടനാടാണ്. കുട്ടനാടിൽ 100% വിജയമാണ് കേട്ടോ. വിജയ ശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല നമ്മുടെ തിരുവനന്തപുരം, 97.99%. വിജയ ശതമാനം കുറഞ്ഞ വിദ്യാഭ്യാസ ജില്ല എന്ന് പറയുന്നത് തിരൂരാണ്. ഫുൾ A+ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. 5,098 പേർക്ക് മലപ്പുറം ജില്ലയിൽ ഫുൾ A+ ലഭിച്ചു. സർക്കാർ ഗവൺമെന്റ് HSS നടുവണ്ണൂറിലെ 600 പേരാണ് പരീക്ഷ എഴുതിയത്. അങ്ങനെ ഓരോ വിഭാഗത്തിലെയും കണക്കുകളൊക്കെ നമുക്ക് സൈറ്റിലും അവൈലബിൾ ആണ്. ടേക്ക് എ ബ്രേക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടി നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് വളരെ രസകരമായ എന്നാൽ കുറച്ച് സങ്കടമുള്ള ഒരു ഫീലിംഗ്സിനെ പറ്റിയാണ്. ഇഷ്ടമാണ്, പക്ഷെ വേണ്ട. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വലിയ അവസ്ഥയാണിത്. ചില ആളുകളോടെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടാവും. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവരോട് പറയും, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന്. ഈ ഒരു തീരുമാനം എടുക്കാൻ എത്രത്തോളം ധൈര്യം വേണമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ശരിക്കും ഇതൊരു തോൽവിയല്ല, മറിച്ച് വലിയൊരു തിരിച്ചറിവാണ്. ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്, സ്വന്തമാക്കി അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ദൂരെ നിന്ന് നോക്കിക്കാണുന്നതാണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ഒരു നിമിഷം. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഇഷ്ടമാണ്, പക്ഷെ വേണ്ട. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തുന്നത്? അതിനൊരു പ്രധാന കാരണം ആ ബന്ധത്തിലുള്ള മാജിക് നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. ചില ആളുകൾ നമുക്കൊരു സ്വപ്നം പോലെയായിരിക്കും. അവരെ സ്വന്തമാക്കുമ്പോൾ ഒരുപക്ഷെ ആ ഒരു സൗന്ദര്യം നഷ്ടപ്പെട്ടാലും ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി, അടുത്തു ചെല്ലുമ്പോൾ ഇല്ലാതായാലോ എന്ന പേടി പലർക്കുമുണ്ട്. ചന്ദ്രനെ ദൂരെ നിന്ന് കാണാനില്ലേ ഭംഗി, അടുത്തുപോയാൽ നിറയെ കൊഴികളാണെന്ന് പറയുന്നത് പോലെയാണ് ചില മനുഷ്യർ. ചില ഇഷ്ടങ്ങൾ ദൂരെ നിർത്തി സ്നേഹിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയെന്ന് മനസ്സിലാക്കുന്നവരാണ് ഇഷ്ടമുണ്ടായിട്ടും വേണ്ട എന്ന് വെക്കുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഇഷ്ടമാണ്, പക്ഷെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരെ പറ്റിയാണ് നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ രണ്ടാളും പരസ്പരം മാച്ചാക്കുന്ന നല്ല വ്യക്തികളായിരിക്കും, പക്ഷെ അവർ കണ്ടുമുട്ടിയ സമയം വളരെ മോശമായിരിക്കും. റൈറ്റ് പേഴ്സൺ റോങ് ടൈം എന്ന് കേട്ടിട്ടില്ലേ? സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരിക്കില്ല. കുടുംബം, കരിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ പ്രശ്നങ്ങൾക്കിടയിൽ ഈ സ്നേഹം കൂടി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിന്മാറും. അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് റിയാലിറ്റി വളരെ കഠിനമായതുകൊണ്ടാണ് പല മനുഷ്യരും ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തുന്നത്. ചുറ്റുപാടുകൾ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം വേണ്ട എന്ന് വെക്കുന്ന ഇഷ്ടങ്ങൾ എത്രത്തോളം നോവുന്നതായിരിക്കും അല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സ്നേഹം മാത്രം പോരല്ലോ ജീവിക്കാൻ. ഒരു ബന്ധത്തിലാവുമ്പോൾ സമാധാനം വളരെ പ്രധാനമാണ്. എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ടെൻഷനും ആണെങ്കിൽ പിന്നെ ആ ബന്ധത്തിൽ എത്ര വലിയ സ്നേഹമുണ്ടായിട്ടും ഒരു കാര്യമില്ല. നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ സമാധാനം നമ്മൾ കാരണം ഇല്ലാതാകുന്നു എന്ന് തോന്നുമ്പോൾ എത്ര വലിയ ഇഷ്ടമാണെങ്കിലും നമ്മൾ ആ ബന്ധം വേണ്ട എന്ന് വെക്കും. കാരണം മാനസികമായ സമാധാനത്തേക്കാൾ വലുതല്ലല്ലോ വേറെ ഒന്നും. പരസ്പരം ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് വഴി പിരിയുന്നതാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ മെച്യൂരിറ്റി. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില ബന്ധങ്ങൾ നമ്മൾ ഒരുപാട് തവണ ശരിയാക്കാൻ നോക്കിയിട്ടുണ്ടാവും. ചെറിയ പിണക്കങ്ങൾ വരും, ബ്രേക്കപ്പ് ആവും, പിന്നെയും കോംപ്രമൈസ് ചെയ്ത് വീണ്ടും ഒന്നാവും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളാവും. ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ രണ്ടാൾക്കും മനസ്സിലാവും ഇത് ഒരിക്കലും വർക്കൗട്ട് ആകില്ല എന്ന്. പരസ്പരം കൂടുതൽ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആ ബന്ധം അവിടെ വച്ച് നിർത്തുന്നതാണ് എന്ന്. അതൊരു പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്നേഹമായിരിക്കും. ഇനിയും നിന്നെ വേദനിപ്പിക്കാൻ വയ്യ, അതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ അതിൽ സങ്കടം മാത്രമല്ല, അത്രമേൽ വലിയൊരു സ്നേഹം കൂടിയുണ്ട്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു ബന്ധം ഒരുപാട് വലിച്ചു നീട്ടി അവസാനം പരസ്പരം വെറുത്ത് ചീത്ത വിളിച്ച് പിരിയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സ്നേഹം ബാക്കിയുള്ളപ്പോൾ തന്നെ പിരിയുന്നതാണ്. എങ്കിലല്ലേ നാളെ എപ്പോഴെങ്കിലും അവരെക്കുറിച്ചൊന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു ചിരി വരും. ആ നല്ല ഓർമ്മകളെങ്കിലും മനസ്സിൽ ബാക്കിയുണ്ടാക്കാൻ വേണ്ടിയാണ് പലരും ഇഷ്ടമുണ്ടായിട്ടും വേണ്ട എന്ന് വെക്കുന്നത്. സ്നേഹം പകുതിക്ക് വെച്ച് നിർത്തുമ്പോൾ അതൊരു മനോഹരമായ ഓർമ്മയായി എപ്പോഴും മനസ്സിലുണ്ടാവും. പരസ്പരം ബ്ലെയിം ചെയ്യാതെ നല്ല സുഹൃത്തുക്കളെ പോലെ പിരിയുന്നത് അതുകൊണ്ടാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മളിന്ന് നിശാഗന്ധിയിൽ പറയുന്നത് ഇഷ്ടമാണ്, പക്ഷേ വേണ്ട എന്ന് വെച്ചാൽ തീരുമാനങ്ങളെ പറ്റിയാണ്. വളരെ ധൈര്യം വേണ്ട ഒരു തീരുമാനമാണ് ഇത്. മനസ്സ് പറയുന്നു വേണമെന്ന്, പക്ഷേ ബുദ്ധി പറയുന്നു ഇത് ശരിയാക്കില്ല എന്ന്. അവിടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വേണ്ട എന്ന് വെക്കുന്നത് ചില്ലറ കാര്യമില്ല. തുടക്കത്തിൽ വലിയ നഷ്ടബോധവും സങ്കടവും തോന്നുമെങ്കിലും ഭാവിയിൽ അത് വലിയൊരു ആശ്വാസമായി മാറും. നമ്മുടെ സന്തോഷത്തിനും അവരുടെ സന്തോഷത്തിനും വേണ്ടി ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതൊരു പക്ഷേ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? കേൾക്കാം ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തേ. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കരളില മധുരമയഗാനം പോലും, കരളില മദമഴ ആരോ പാടും ലളിത മധുരമയഗാനം പോലും, കരളില മൃതമഴ ചൊരിയുമളവിരിളമിഴികളിൽ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.